ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് ജൂലൈ 16-ലാണ്. 1872 ജൂലൈ 16, ദക്ഷിണ ധ്രുവ പ്രദേശത്ത് കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യൻ, ആർട്ടിക് മേഖലയ്ക്ക് കുറുകെ ആദ്യത്തെ വ്യോമയാത്ര നടത്തിയ സാഹസിക പര്യവേക്ഷകൻ റോൾഡ് അമുണ്ട്സൺ ഭൂജാതനായിരിക്കുന്നു. 1885 ജൂലൈ 16, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ ഒരു പരീക്ഷണശാലയിൽ പേപ്പെട്ടി വിഷത്തിനുള്ള വാക്സിൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. 1929 ജൂലൈ 16, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR സ്ഥാപിതമായിരിക്കുന്നു. 1945 ജൂലൈ 16, ആണവയുഗം പിറന്നിരിക്കുന്നു. ലോസ് അലമോസിൽ ഏറ്റവും വിനാശകരമായ ആറ്റം ബോംബ് ദേ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരമാണ് റാൽഫ് മോർഗൻ. ജർമ്മൻ നടനും ടി വി അവതാരകനുമാണ്. യുവാവായിരുന്ന സമയം ഒരിക്കൽ അദ്ദേഹത്തിന് തന്റെ ജീവിതം ആകെ ഇരുളടഞ്ഞതായി തോന്നി. വിഷാദം തന്റെ ജീവിതത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയോ എന്ന് തന്നെ അദ്ദേഹം സംശയിച്ചു. മറ്റുപദേശമൊന്നും കൂടാതെ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു. മോർഗന് നാടകമായിരുന്നു ജീവിതം. അതിനപ്പുറമോ ഇപ്പുറമോ അയാൾ വേറൊന്നും കണ്ടില്ല, കേട്ടില്ല. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പോലും അയാൾ ചിന്തിച്ചിരുന്നില്ല. നാടകം, നാടകത്തിലെ കഥാപാത്രങ്ങൾ, അതുമാത്രമായിരുന്നു ജീവിതം. സൈക്കോളജിസ്റ്റ് അയാൾക്കൊരു പ്രതിവിധി നിർദ്ദേശിച്ചു. നിങ്ങളുമായി ഇടപെടുന്ന വളരെ സാധാരണക്കാരായ ആളുകളെ നന്നായി ശ്രദ്ധിക്കും. അതായത് പത്രക്കാരൻ, പാൽക്കാരൻ, റിക്ഷക്കാരൻ, ഡ്രൈവർ, ഷോപ്പുടമ, അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതവുമായി ഇടപെടുന്ന ആളുകളെ ശ്രദ്ധിക്കുക മാത്രമല്ല, അവരെ സ്നേഹിക്കുവാനും സൈക്കോളജിസ്റ്റ് മോർഗനോട് പറഞ്ഞു. മുറിക്ക് പുറത്ത് മുറ്റത്തെ സസ്യലതാദികളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും പറഞ്ഞു. മോർഗൻ, നിങ്ങൾക്കൊരു കാര്യമറിയുമോ? ഇവരെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇവരെയൊന്നും സ്നേഹിക്കുന്നില്ല. നിങ്ങളെന്നെങ്കിലും നിങ്ങളുടെ സെർവന്റിനോട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അവർ എത്ര ശ്രദ്ധയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന പാത്രങ്ങൾ, ഗ്ലാസുകൾ ഒക്കെ എത്ര നന്നായി കഴുകി തുടച്ചാണ് സൂക്ഷിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സൈക്കോളജിസ്റ്റിന്റെ ആ ചോദ്യങ്ങൾ മോർഗനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകാശധാരയായിരുന്നു. അയാൾ അതെല്ലാം പരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യമായി അയാൾ പുറം ലോകം കണ്ടു മനസ്സിലാക്കി. മറ്റുള്ളവർ എത്ര നിഷ്കളങ്കമായിട്ടാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് തന്നെ അയാളിലെ വിഷാദത്തിന്റെ വിഷവിത്തുകളെ കരിയിച്ചു കളയാൻ പ്രാപ്തമായിരുന്നു. അധികം വൈകാതെ മോർഗൻ നിരാശയുടെ തടവറയിൽ നിന്ന് പുറത്തു വന്നു. പുതിയ ആകാശവും അതിൽ തെളിഞ്ഞു കത്തുന്ന നക്ഷത്രങ്ങളും അയാളുടെ ജീവിതത്തെ പുതുമയുള്ളതാക്കി. മോർഗൻ തന്റെ ആത്മകഥയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് പലർക്കും അനുകരണീയമാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലെ പല ഹോർമോണുകളും സജീവമാകുന്നത്. ഹോർമോണുകൾ സജീവമാകുമ്പോഴാണ് നിരാശയുടെയും വിഷാദത്തിന്റെയും കണികകൾ അപ്രസക്തമാകുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം വെറും യാന്ത്രിക ഘടകങ്ങളല്ല, ബോധനിലാവെട്ടങ്ങളാണെന്ന് മറക്കാതിരിക്കുക.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം ലക്ഷ്യബോധം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളുണ്ട്. ചില യാത്രകൾ ഒരുപാട് ദൂരമുണ്ടാകും, ചില യാത്രകൾ വളരെ ചെറുതായിരിക്കും. പക്ഷേ എല്ലാ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതം ഒരു പുഴയിൽ ഒഴുകി നടക്കുന്ന ഒരു വള്ളം പോലെയാണ്. ആ വള്ളം എവിടേക്കാണ് പോകേണ്ടതെന്ന് അതിനറിയില്ല. അത് കാറ്റടിക്കുന്നിടത്തേക്കൊക്കെ ഒഴുകിപ്പോകുന്നു. ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നു. അത് നമ്മളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും നേരിടാൻ സാധിക്കും. ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു വലിയ വീട് വെക്കണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മറ്റേയാൾക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ലക്ഷ്യമുള്ള യുവാവ് ഓരോ ദിവസവും അവന്റെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അവൻ ഒരുപാട് കഠിന അധ്വാനം ചെയ്തു, ഒരുപാട് പണം സമ്പാദിച്ചു. പക്ഷേ ലക്ഷ്യമില്ലാത്ത യുവാവ് ഓരോ ദിവസവും വെറുതെ സമയം പാഴാക്കി കളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്യമുണ്ടായിരുന്ന യുവാവിന് ഒരു വലിയ വീട് ലഭിച്ചു. പക്ഷേ ലക്ഷ്യമില്ലാത്ത യുവാവിന് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി ലക്ഷ്യമുള്ള ഒരു ജീവിതം ഒരുപാട് സന്തോഷം നൽകുമെന്ന്. ഈ കഥയിലെ ലക്ഷ്യമുള്ള യുവാവിനെ പോലെയാകണം നമ്മളും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിന അധ്വാനം ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് എങ്ങനെ ലക്ഷ്യബോധമുണ്ടാക്കാൻ സാധിക്കും? നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായി തിരിക്കുക. ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ലക്ഷ്യബോധം നമുക്ക് വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരം നൽകട്ടെ. സ്വയം പറയേണ്ടതായ ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങളെ വിനിയോഗിക്കും. വെറുതെ ആലോചിക്കൂ, ലക്ഷ്യമുണ്ടായേക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസമുറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3-ാമത് മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 15 വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 4-ൽ-1 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണം ഉന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസംഗ് സിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സിരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യം.

0: ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ 2 സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി 2 തവണ അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾ താരനിമിടമായി ഇംഗ്ലണ്ടിലെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റം നേരം ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തളർന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നൻ ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 ഗ്രാമോളം MDMA-യുമായി 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിപിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള ചെറുകഥകളെ കുറിച്ച് കേൾക്കാം. ഏതു ഭാഷയിലും എന്ന പോലെ സമ്പന്നമാണ് മലയാളത്തിലെ ചെറുകഥകളും. കാലങ്ങളോളം നിലനിൽക്കുന്ന കരുത്തുള്ള എത്രയോ കഥകൾ കൊണ്ട് എന്റെ മലയാളം സമൃദ്ധമായിരിക്കുന്നു. ചെറുകഥകളും അതേക്കാൾ ചെറിയ കഥകളും ആസ്വാദനത്തിന്റെ വാതിലുകൾ മലക്കെ തുറന്നിടുന്നു. ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കഥകളാവും ചിലപ്പോൾ ആത്മാവിന്റെ ആഴങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത്. കഥകൾ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കടൽ തീരത്ത് എന്ന കഥ അങ്ങനെ പിന്തുടരുന്ന കഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളായിയപ്പനെ ജീവിതയാത്രക്കിടയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞുപോയ ആരെയൊക്കെയോ വെള്ളായിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ആരെയൊക്കെയോ വെള്ളായിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു. പാഴുതറയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന നീലമണ്ണാത്തിയോടും മരക്കാറോടും അധികമൊന്നും വെള്ളായിയപ്പൻ സംസാരിക്കുന്നില്ല. അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ. അതിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഒ.വി. വിജയൻ പറയുന്നു. വാക്കുകളിൽ നിന്ന് പിറവിയെടുക്കുന്ന നിശബ്ദതയുടെ ആഴങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കഥാകാരൻ. 1891 വിദ്യാ വിനോദിനി എന്ന മാസികയിലാണ് കഥ പ്രസിദ്ധീകരിച്ചത്. അതേ തുടർന്ന് ചേലനാട്ട് അച്യുതമേനോനും അമ്പാടി നാരായണ പൊതുവാളും കെ. സുകുമാരനും മൂർക്കോത്ത് കുമാരനും കെ. പി. കേശവമേനോനും സി. എ. കിട്ടുണിയും ഒക്കെ കഥകൾ എഴുതി. മലയാള ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ ചെറുകഥയുടെ ചരിത്രം എം. അച്യുതൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ടിൽ കഥകൾ എഴുതപ്പെട്ടുവെങ്കിലും ചെറുകഥ അതിന്റെ ഭാവഗാംഭീര്യത കൊണ്ട് പൂത്തുലഞ്ഞത് 1950 ശേഷമാണ്. എന്റെ മലയാളം കഥയുടെ ആകാശങ്ങളിൽ പുതിയ ചന്ദ്രോദയങ്ങൾ തീർത്ത കാലം. കാരൂർ, എസ്. കെ. പൊറ്റക്കാട്, സരസ്വതിയമ്മ, ലളിതാംബിക അന്തർജനം, കാക്കനാടൻ, ടി. പത്മനാഭൻ, വി. കെ. എൻ., വൈക്കം മുഹമ്മദ് ബഷീർ, പൊൻകുന്നം വർക്കി, സി. വി. ശ്രീരാമൻ, എം. മുകുന്ദൻ, രാജലക്ഷ്മി, മലയാറ്റൂർ രാമകൃഷ്ണൻ, മാധവിക്കുട്ടി, ടി. വി. കൊച്ചുബാവ, മാടമ്പ്, ഒ. വി. വിജയൻ, തകഴി ശിവശങ്കരപ്പിള്ള എന്നു തുടങ്ങി എഴുത്തിന്റെ അക്ഷവണി പട തന്നെ മലയാളത്തിന്റെ വായനാ സംസ്കാരത്തിന് പകിട്ടേകി. ചെറുകഥാ സാഹിത്യത്തിന്റെ വലിയ തമ്പുരാനായി എം. ടിയും. മലയാളിക്ക് വായിച്ചിട്ടും വായിച്ചിട്ടും തീരാത്ത കഥാനുഭവങ്ങൾ. ഓണപ്പതിപ്പുകളിലും ആഴ്ചപ്പതിപ്പുകളിലുമായി കഥയുടെ വസന്തം പൂത്തുലഞ്ഞു. സിനിമാ

0: പുറത്തു നിന്ന് പത്മരാജനും ജോൺ എബ്രഹാമും കഥയുടെ നവഭാവുകത്വങ്ങളുമായി കടന്നു വന്നു. രാജലക്ഷ്മിയുടെ മാപ്പ് എന്ന കഥ വായിച്ചൊരാൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഞാൻ മുട്ടുകുത്തുവാൻ വന്നപ്പോൾ അങ്ങ് വാതിലടച്ചു കളഞ്ഞു. ഹൃദയ കവാടങ്ങളിൽ വാക്കുകൾ മുട്ടി വിളിച്ചു കരയുന്നു. എം ഡിയുടെ സ്നേഹത്തിന്റെ മുഖങ്ങളും ചെറിയ ചെറിയ ഭൂകമ്പങ്ങളും ഇരുട്ടിന്റെ ആത്മാവും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മറവിയുടെ കാറ്റിന് കൊണ്ടുപോവാനാവാത്തത് എന്തുകൊണ്ടായിരിക്കും മഖൻ സിംഗിന്റെ മരണം? പക്ഷെ മഖൻ സിംഗ്, നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ മരിക്കുവാനാവും? മാജിക്കൽ റിയലിസത്തിന്റെ മാറ്റുരച്ച കഥകളായിരുന്നു എം മുകുന്ദന്റേത്. പപ്പു കുരുടനായ കഥ, സത്യമോ മിഥ്യയോ, ഇന്നും അതിലൊരുറപ്പുമില്ല. ടി പത്മനാഭന്റെ ഗൗരിയും മറിയയും എന്റെ ആരാണ് എന്ന് എപ്പോഴും ആലോചിച്ചു നോക്കും. എത്രമേൽ സമ്പന്നം എന്റെ മലയാളം. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തകഴി എഴുതിയത് 99 വെള്ളപ്പൊക്കത്തിന് സാക്ഷിയായതുകൊണ്ടാവുമോ? അങ്ങനെയൊരു കഥ ലോകസാഹിത്യത്തിൽ എവിടെയാണ് ഉണ്ടാവുക? കറുത്ത പട്ടിയും പക്ഷിയുടെ മണവും നെയ്പായസവും എഴുതിയ മാധവിക്കുട്ടി നെയ്പായസം പോലൊരു കഥയെഴുതി ആസ്വാദനത്തിനെ ഇങ്ങനെ മറക്കാനാവാത്ത വിധം മുറിവുണ്ടാക്കി. എനിക്ക് വയ്യ, ഇങ്ങനെയൊരു കഥ അതെന്റെ മലയാളത്തിലേ ഉണ്ടാവൂ. പടിഞ്ഞാറിന് മുഴുവനായി ഒരു ഷേക്സ്പിയറിയൻ ഭാഷയുണ്ടെങ്കിൽ മലയാളത്തിന് മാത്രമായി ഒരു ബഷീറിയൻ ഭാഷയുണ്ട്. അനർഘ നിമിഷവും പ്രേമലേഖനവും എഴുതിയ ബേപ്പൂർ സുൽത്താനെ ഇന്ത്യയിൽ മറ്റൊരു ഭാഷയിലും നമുക്ക് കണ്ടെത്താനാവില്ല. കടൽ തീരത്തും കാറ്റ് പറഞ്ഞ കഥയും കോമ്പിപ്പൂശാലിയുടെ വാതിലും അശാന്തിയും ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായും എഴുതിയ ഒ വി വിജയൻ, പിതൃബിംബങ്ങളുടെ മൊണ്ടാഷുകൾ, എഴുത്തിന്റെ അഗാധതകൾ ഏതു വിഭാഗത്തിലാണ് ഒ വി വിജയന്റെ കഥകൾ നിൽക്കുക? മോഡേണിസത്തിലോ പോസ്റ്റ് മോഡേണിസത്തിലോ? വിജയനിസം എന്ന ഒരു വിഭാഗം തന്നെ വേണ്ടിവരുമെന്ന് തോന്നിപ്പിക്കുന്ന എഴുത്തിന്റെ ഭ്രമണപഥങ്ങൾ 90s കഥയുടെ രൂപവും ഭാവവും മാറി. കാൽപ്പനികത തീരെയില്ലാതായി. നവഭാവുകത്തോടെ കഥ പുതിയ ആകാശങ്ങൾ തീർത്തു. സന്തോഷ് എച്ചിക്കാനവും സുഭാഷ് ചന്ദ്രനും അഷിതയും പ്രിയ എസും അശോകൻ ചെരുവിലും കെ ആർ മീരയും കെ പി രാമനുണ്ണിയും ഉണ്ണി ആറുമൊക്കെ ചേർന്ന കഥയുടെ പുതിയ സൂര്യോദയങ്ങൾ. സന്തോഷ് എച്ചിക്കാനത്തിന്റെ കൊമാല എന്ന കഥ എന്റെ മലയാളത്തിന് സ്വന്തം. പറദീസ നഷ്ടവും സന്മാർഗവും വധക്രമവും സുഭാഷ് ചന്ദ്രന്റെ കഥകൾ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പ്രിയ എസ്. ചിത്രശലഭങ്ങളുടെ വീടും പ്രിയ തന്നെ എഴുതിയതാണ്. പെൺ പഞ്ചതന്ത്രം കെ ആർ മീരയുടേത്. ഒഴിവു ദിവസത്തിലെ കളി കോട്ടയം 17, ഒരു ഭയങ്കര കാമുകൻ കളിനാടകം, പ്രതി പൂവൻകോഴി എന്നീ കഥകൾ ഉണ്ണിയാറിന്റേത്. കഥകൾ അതിസാഗരം എന്ന പോൽ എന്റെ മലയാളത്തിൽ ഇനിയും എത്രയോ കഥകൾ. സമ്പന്നമാണ് മലയാള ചെറുകഥാ സാഹിത്യം. ആധുനിക മാധ്യമങ്ങളിലും മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലുമൊക്കെയായി കഥകൾ അനവധി പിറന്നുകൊണ്ടേയിരിക്കുന്നു. വായിക്കുന്നവർ കഥ അന്വേഷിച്ചു ചെന്ന് വായിക്കുന്നു. വായിച്ചതിൽ കാമ്പില്ലാത്തതൊക്കെ മറവിയുടെ കാറ്റ് കൊണ്ടുപോകുന്നു. ഉള്ളിൽ എവിടെയോ സംവേദനത്തെ തൊട്ടുണർത്തുന്നവ മരിച്ചാലും മറക്കാതെ ബാക്കി നിൽക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡിൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി.

0: വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ ഇയു ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ യു വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമികണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 4-ൽ-1 കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഗോൾ രഹിത ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി 2 കൽപ്പിച്ച പടം നയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച 2 അവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ച ഒരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
1: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റാ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു.

0: ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ട് ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യരെ വായിച്ചെടുക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കലകളിലൊന്നാണ്. ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അല്ല അത്. ഒരു പുസ്തകത്തിന് പുറംചട്ടയുണ്ട്, അധ്യായങ്ങളുണ്ട്, അവസാന പേജിലെത്തുമ്പോൾ അതിന്റെ ആശയം മനസ്സിലാക്കാനും കഴിയും. എന്നാൽ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. അവർ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥകൾ മറച്ചുവെച്ചാണ് നടക്കുന്നത്. അവർ ചിരിക്കുന്ന മുഖങ്ങൾക്കുള്ളിൽ കരച്ചിലുകളും നിശബ്ദതകൾക്കുള്ളിൽ കൊടുങ്കാറ്റുകളും സാധാരണത്വത്തിനുള്ളിൽ അതിജീവനത്തിന്റെ മഹാകാവ്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നു. പക്ഷേ ഇന്നത്തെ ലോകത്തിന് അതൊന്നും അറിയേണ്ടതില്ല. ഒരു നിമിഷം മതി, ഒരു ചിത്രം മതി, ഒരു വീഡിയോ മതി, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മതി. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തെയും വിധിക്കാൻ അത്രമാത്രം തെളിവുകൾ ധാരാളമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. കാരണം ഇന്ന് സത്യത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അഭിപ്രായങ്ങളാണ്. ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പ് മതി ഒരു മനുഷ്യനെ മടിയനായി മുദ്രകുത്താൻ. ഒരു ഫോട്ടോ മതി അയാളെ കുറ്റവാളിയാക്കാൻ. ഒരു വാചകം മതി അയാളുടെ സ്വഭാവം അളക്കാൻ. എന്നാൽ ആ ചിത്രത്തിന് മുൻപും ശേഷവും ഉണ്ടായിരുന്ന ജീവിതം ആരും അന്വേഷിക്കാറില്ല. അത്തരമൊരു ലോകത്തിലാണ് രാംകിഷൻ ജീവിച്ചിരുന്നത്. നഗരത്തിന്റെ തിരക്കുകൾക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പ്രധാന കവാടത്തിനരികിൽ എല്ലാ ദിവസവും രാത്രി കാവലിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ആരും ഓർക്കാറില്ല. ഫ്ളാറ്റിലെ കുട്ടികൾക്ക് അദ്ദേഹം ഗാർഡംഗൾ മാത്രമാണ്. താമസക്കാർക്ക് ഒരു യൂണിഫോം ധരിച്ച ജീവനക്കാരൻ. സന്ദർശകർക്കാകട്ടെ ഗേറ്റ് തുറന്നുകൊടുക്കുന്ന ഒരാൾ. പക്ഷേ ആ യൂണിഫോമിനുള്ളിൽ ഒരു ജീവിതമുണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരച്ഛന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ക്ഷീണമുണ്ടായിരുന്നു. അവയൊന്നും ആരും കണ്ടില്ല. ഒരു രാത്രി അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റമായി മാറി. സത്യത്തിൽ അത് ഉറക്കമായിരുന്നില്ല. ഉറക്കം മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. ക്ഷീണം മനുഷ്യനെ കീഴടക്കുന്ന ഒന്നാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രാംകൃഷ്ണനെ കീഴടക്കിയത് ക്ഷീണമായിരുന്നു. അന്നുച്ചയ്ക്ക് ജോലിക്കെത്തിയ അദ്ദേഹം അടുത്ത ഷിഫ്റ്റും ഏറ്റെടുത്തിരുന്നു. അധികമായി കിട്ടുന്ന കുറച്ച് രൂപയ്ക്ക് വേണ്ടിയല്ല അത് എന്ന് മാത്രം. വീട്ടിൽ പഠിക്കുന്ന മകന്റെ ഫീസും രോഗിയായ അമ്മയുടെ മരുന്നും മാസാവസാനത്തെ വാടകയും അദ്ദേഹത്തെ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു. ദരിദ്രരുടെ ജീവിതത്തിൽ വിശ്രമം എന്ന വാക്ക് പലപ്പോഴും ഒരു ആഡംബരമാണ്. അവരുടെ ജീവിതം മണിക്കൂറുകളാൽ അല്ല, ബാധ്യതകളാലാണ് അളക്കപ്പെടുന്നത്. അന്ന് രാത്രിയും അദ്ദേഹം തന്റെ ജോലി ചെയ്തു. പിൻമതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞു. താമസക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. ഗേറ്റിനരികിലൂടെ കടന്നു പോകുന്ന ഓരോ വാഹനത്തെയും ശ്രദ്ധിച്ചു. അവസാനം ശരീരം തോറ്റു. മനുഷ്യൻ ജയിച്ചെടുത്ത് ശരീരം തോറ്റു. അദ്ദേഹം 3 മിനിറ്റ് കണ്ണടച്ചു. അത് തന്നെയായിരുന്നു അയാളുടെ വിചാരണയ്ക്ക് കാരണമായത്.

ഒരു മൊബൈൽ ഫോൺ ക്യാമറ ആ നിമിഷം പിടിച്ചെടുത്തു. പിന്നീട് ആ വീഡിയോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് യാത്രയായി, അവിടെ നിന്ന് വിധികളിലേക്ക്. അതിശയകരമായ കാര്യം, മനുഷ്യർ പലപ്പോഴും ജഡ്ജിമാരാകാൻ എത്ര പെട്ടെന്ന് തയ്യാറാകുന്നു എന്നതാണ്. ഒരാളുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒരു വിവരവുമില്ലാതെ, അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചോ ഒരു സൂചന പോലുമില്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ നാം വിധികൾ പ്രഖ്യാപിക്കുന്നു. സോഷ്യൽ മീഡിയ മനുഷ്യർക്കൊരു പുതിയ ശക്തി നൽകിയിട്ടുണ്ട്. മുമ്പ് അധികാരമുള്ളവർക്ക് മാത്രമേ പരസ്യമായി അപമാനിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് എല്ലാവർക്കും അതിന് കഴിയും. അതുകൊണ്ട് തന്നെ സഹാനുഭൂതി എന്ന ഗുണത്തിന് ഇന്നത്തെ കാലത്ത് മുമ്പെങ്ങുമില്ലാത്തത്ര വിലയുണ്ട്. കാരണം സാങ്കേതിക വിദ്യ മനുഷ്യനെ കൂടുതൽ ബന്ധിപ്പിച്ചെങ്കിലും പലപ്പോഴും കൂടുതൽ മനസ്സിലാക്കുന്നവനാക്കിയിട്ടില്ല. രാംകിഷൻ തന്റെ വിശദീകരണം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അവർ കണ്ടത് 3 മിനിറ്റുകളായിരുന്നു. അദ്ദേഹം ജീവിച്ചത് 8 വർഷങ്ങളായിരുന്നു. അവർ കണ്ടത് ഉറക്കമായിരുന്നു. അദ്ദേഹം അനുഭവിച്ചത് അധ്വാനമായിരുന്നു. അവർ കണ്ടത് ഒരു പിഴവായിരുന്നു. അദ്ദേഹം കാഴ്ചവച്ചത് 1000 കണക്കിന് ദിവസങ്ങളിലെ ആത്മാർത്ഥതയായിരുന്നു. മനുഷ്യരെ വിലയിരുത്തുമ്പോൾ നമ്മൾ പതിവായി ചെയ്യുന്ന തെറ്റും ഇതുതന്നെയാണ്. ഒരു തെറ്റിനെ അടിസ്ഥാനമാക്കി മുഴുവൻ വ്യക്തിത്വത്തെയും അളക്കുന്നു. ഒരു വീഴ്ചയെ അടിസ്ഥാനമാക്കി മുഴുവൻ ജീവിതത്തെയും വിധിക്കുന്നു. ഒരു മോശം ദിവസത്തെ അടിസ്ഥാനമാക്കി ഒരു മനുഷ്യനെ നിർവചിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമാണ്. ഏറ്റവും നല്ല അധ്യാപകനും ചിലപ്പോൾ ക്ഷീണിക്കും. ഏറ്റവും നല്ല ഡോക്ടർക്കും തെറ്റുകൾ സംഭവിക്കാം. ഏറ്റവും നല്ല മാതാപിതാക്കൾക്കും ചിലപ്പോൾ മക്കളോട് ദേഷ്യം വരും. ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജീവനക്കാരനും ഒരിക്കൽ ഇടറിപ്പോകാം. അതാണ് മനുഷ്യനായിരിക്കുക എന്നതിന്റെ അർത്ഥം. പൂർണത മനുഷ്യന്റെ സ്വഭാവമല്ല, അപൂർണതയാണ്. അതുകൊണ്ടാണ് സഹാനുഭൂതി അനിവാര്യമാകുന്നത്. ഒരാളെ വിലയിരുത്തുന്നതിന് മുൻപ് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള മനസ്സ് സമൂഹത്തിന് ആവശ്യമാണ്. കാരണം ഓരോ പെരുമാറ്റത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. ഓരോ മുഖത്തിനു പിന്നിൽ ഒരു പോരാട്ടമുണ്ട്. ഓരോ നിശബ്ദതയ്ക്കും പിന്നിൽ പറയാതെ വെച്ച വേദനകളുണ്ട്.

രാംകൃഷ്ണന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു വലിയ സത്യം കൂടിയാണ്. ഈ ലോകം പ്രവർത്തിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യരുടെ അധ്വാനത്തിലാണ്. രാത്രിയിൽ കാവലിരിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ, വീഥികൾ വൃത്തിയാക്കുന്ന തൊഴിലാളികൾ, അർദ്ധരാത്രിയിൽ രോഗികളെ നോക്കുന്ന നഴ്സുമാർ, പുലർച്ചെ നഗരത്തെ ഉണർത്തുന്ന ഡ്രൈവർമാർ, അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ടു പോകില്ല. പക്ഷെ അവരെ കാണുന്നത് പലപ്പോഴും അവർ ഒരു പിഴവ് ചെയ്യുമ്പോഴാണ്. നല്ല കാര്യങ്ങൾ മനുഷ്യർ പെട്ടെന്ന് മറക്കും, പിഴവുകൾ അവർ ദീർഘകാലം ഓർക്കും. അതുകൊണ്ടാണ് കൃതജ്ഞത ഒരു മഹത്തായ ഗുണമാകുന്നത്. മറ്റൊരാളുടെ അധ്വാനത്തെ കാണാൻ കഴിയുക എന്നത് തന്നെ ഒരു മനുഷ്യസ്നേഹത്തിന്റെ അടയാളമാണ്. അന്ന് രാത്രി ചെയർമാന്റെ മകൻ രാംകൃഷ്ണനോട് മാപ്പ് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മാറിയത് ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, ഒരു കാഴ്ചപ്പാടായിരുന്നു, ഒരു മുൻവിധിയായിരുന്നു, ഒരു സമൂഹത്തിന്റെ മനോഭാവമായിരുന്നു. കാരണം യഥാർത്ഥ വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ നിന്നല്ല വരുന്നത്, മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. അവസാനം നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒരു അദൃശ്യമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം, സ്വപ്നങ്ങൾ തകർന്നതിന്റെ വേദനകളാകാം, നമുക്കറിയാത്ത അനേക മുറിവുകളാകാം. അതുകൊണ്ട് വിധിക്കാൻ തിടുക്കപ്പെടാതിരിക്കുക. പരിഹസിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിമർശിക്കുന്നതിന് മുൻപ് ചോദിച്ചറിയുക. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ഒരിക്കലും 3 മിനിറ്റുകൾ കൊണ്ട് അളക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് രാത്രികളുടെ അധ്വാനവും പറയാതെ വച്ച സങ്കടങ്ങളും പൂർത്തിയാകാത്ത സ്വപ്നങ്ങളും നിലച്ചുപോകാത്ത പ്രതീക്ഷകളും ചേർന്നതാണ് ഓരോ മനുഷ്യ ജീവിതവും. ആ സത്യത്തെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ കണ്ണുകൾ കാണാൻ തുടങ്ങുന്നത് വെറും മുഖങ്ങളെയല്ല, മനുഷ്യരെയായിരിക്കും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടി ഉറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ. ഇനി തളിരില്.
1: മനുഷ്യ ചരിത്രത്തിലെ ഹിമയുഗ കാലഘട്ടം കേവലം അതിജീവനത്തിന്റേത് മാത്രമല്ല, മറിച്ച് മനുഷ്യ മസ്തിഷ്കം അതിന്റെ സങ്കീർണതയിലേക്ക് ചുവടുവച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ നിർണയിച്ച സുപ്രധാനമായ പല ഘടകങ്ങളും മസ്തിഷ്കത്തോട് ചേർക്കപ്പെട്ടത്. മനുഷ്യന്റെ അസ്തിത്വബോധത്തെ രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഓർമ്മശക്തികളും ബോധതലങ്ങളും ഈ കാലയളവിലാണ് വികാസം പ്രാപിച്ചത്. അവ ഇവയാണ്: ആത്മകഥാപരമായ ഓർമ്മ അഥവാ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, അതായത് സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളെയും അനുഭവങ്ങളെയും ഒരു കഥ എന്ന പോലെ ഓർത്തുവെക്കാനുള്ള കഴിവ്. എപ്പിസോഡിക് മെമ്മറി, മുൻപ് നടന്ന സംഭവങ്ങളെ കൃത്യമായ സമയത്തോടും സന്ദർഭത്തോടും കൂടി ഓർത്തെടുക്കാനുള്ള ശേഷി. മൂന്നാമത്തേത് ആത്മബോധം അഥവാ സെൻസ് ഓഫ് സെൽഫ്, അതായത് ഞാൻ എന്ന തിരിച്ചറിവ്. മാറാത്ത ഒരു ഞാൻ എന്ന ബോധം അതോടെ മനുഷ്യനിൽ ദൃഢമായി. ഭാവി അനുഭവിക്കാനും ഭൂതകാലത്തെ ഓർത്തെടുക്കാനുമുള്ള മനസ്സിന്റെ കഴിവ്, അതായത് സമയസഞ്ചാരം, ഇതിലൂടെ രൂപപ്പെട്ടു. മനുഷ്യ മസ്തിഷ്കത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് മെന്റൽ ടൈം ട്രാവൽ. ഭൂതകാലത്തെ അനുഭവങ്ങളെ ഓർത്തെടുക്കാനും അതിലൂടെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുമുള്ള മസ്തിഷ്കത്തിന്റെ കഴിവാണിത്. മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കേവലം ഓർമ്മകളിൽ ഒതുങ്ങി നിന്നില്ല, മറിച്ച് അവ വലിയ വിശ്വാസധാരകൾക്ക് ജന്മം നൽകി. ആത്മബോധവും സമയസഞ്ചാരവും മനുഷ്യനെ സ്വപ്നങ്ങൾ കാണാനും ആത്മാക്കളിൽ വിശ്വസിക്കാനും പ്രേരിപ്പിച്ചു. മനുഷ്യനെ പോലെ തന്നെ എല്ലാ ചരാചരങ്ങൾക്കും ആത്മാവുണ്ടെന്ന ആനിമിസം പോലുള്ള വിശ്വാസം ഇതോടെ ഉടലെടുത്തു. ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൂർവികരെ ആരാധിക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ നയിച്ചു. ആത്മാക്കളുടെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിൽ നിന്നാണ് പുരാതന മന്ത്രവാദിയായ ശാമൻ സൃഷ്ടി ഉണ്ടായതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മന്ത്രവാദങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ്. ചുരുക്കത്തിൽ, മസ്തിഷ്ക അനുഭവങ്ങളും അസ്തിത്വബോധവുമാണ് പിൽക്കാലത്തുണ്ടായ മതരൂപങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അടിസ്ഥാനമായത്. മനുഷ്യന്റെ ചിന്താശക്തിയിലുണ്ടായ ഈ വിസ്മയകരമായ മാറ്റങ്ങളാണ് അവനെ ഭൂമിയിലെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റിയത്.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, മാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എനിക്കൊരു തെറ്റ് പറ്റി, ഇനി അത് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിഷമിപ്പിച്ചാൽ തെറ്റ് ശരിയാവോ?
2: ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്നേ പറയുന്നുള്ളൂ.
1: മനസ്സിലായി, അറിഞ്ഞോണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്യുവോ? പറ്റിപ്പോയി, എല്ലാരും ക്ഷമിക്കുക, ഇത് ഞാൻ തിരുത്തും, പോരെ.
3: അത് മതി, തെറ്റ് പറ്റാത്ത മനുഷ്യനില്ലല്ലോ.
4: അതുപോലെ ഗോപിനാഥനും ആകെ വിഷമത്തിലാ, അവനെ നീ വേദനിപ്പിക്കരുത്.
1: എന്റെ വേദന കാണാൻ ഇവിടെ ആരുമില്ലേ? ഓരോ നിമിഷവും ഞാൻ എരിഞ്ഞു നീറുക, പുറത്തൊരാളെ കാണാൻ വയ്യ, ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അവനത് വേണോ?
4: അവൻ നിന്നെ മോശക്കാരനാക്കാൻ വേണ്ടി പാടിയതല്ല, നാട്ടുകാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാ ഞാനും പ്രോത്സാഹിപ്പിക്കണ്ടായി.
1: അതിലൊരു പരാതിയില്ല, എന്നെ രക്ഷിച്ചുലോ ഭാഗ്യം. അവൻ അതുകൊണ്ട് നേട്ടമല്ലാണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അവൻ വളർന്ന് വളർന്ന് അച്ഛനേക്കാ വലിയ ആളാവട്ടെ.
2: ഇപ്പൊ
1: സംസാരിക്കേണ്ട വിഷയമൊന്നും അല്ല, രാധയുടെ കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളില്ല, അത് ഭംഗിയായിട്ട് നടത്തുക.
3: അതെ, അതെല്ലാവരും കൂടി കേമാക്കുക.
4: നീലാണ്ടാ, ആ ഭാഗത്തൊരു പട്ടിക ദ്രവിച്ചിരിക്കുന്നുണ്ട്, അതൊരാശാരി വിളിച്ചു മാറ്റണം.
3: ശരി.
4: ഈ പൊട്ടിയതും പൊളിഞ്ഞൊക്കെ തേച്ചിട്ട് വേണം വെള്ള കൂശാൻ. ആകെ നോക്കിയിട്ട് കുമ്മാ എത്ര, പെയിന്റ് എത്ര എന്ന് പറഞ്ഞാ മതി. ഇന്നോ നാളെ വാങ്ങിക്കാം. ഏ, പണി നേരത്തെ തുടങ്ങിക്കോ, ഇനി മൂന്നാം മണിക്കൂർ കിടന്ന് വെപ്രാളം
3: കാണിക്കണ്ട.
4: അതെ, അമ്മാമ്മക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടാൻ പറയൂ അമ്മോട്.
2: ശരി.
1: പി ഗോവിന്ദൻ. ശ്രീനിലയം. രാമനാട്ടുകര. രാമനാട്ടുകര. കൈ കഴിച്ചോ, കുറച്ച് ഞാൻ എഴുതാം.
5: പത്രക്കാരെ നന്നായിട്ട് മണിയടിച്ചു ഇല്ലേ, കലക്കി എഴുതിയിട്ടുണ്ടല്ലോ.
3: പറഞ്ഞു കേട്ടു,
5: പറഞ്ഞു കേട്ടതേ ഉള്ളു, നീ കണ്ടില്ലേ?
3: ഇല്ലേ.
5: ഇതാ നോക്ക്, നീ ആദ്യമായിട്ട് കച്ചേരി നടത്തിയിട്ട് എന്നെ അറിഞ്ഞില്ലല്ലോടാ. ഏതായാലും അരങ്ങേറ്റം കത്രയല്ലോ.
3: അത് അരങ്ങേറ്റായിരുന്നില്ല, അതൊരു അബദ്ധമായിരുന്നു.
5: അബദ്ധോ?
3: അതെ, ഏട്ടം പാടേണ്ട കച്ചേരിയാ, പാടിയിട്ട് ശരിയാവാണ്ട് ആളുകൾ ബഹളം വെച്ചപ്പോ ഞാൻ കയറി പാടിയതാ. ഏട്ടന് വലിയ വിഷമായി, ഞാൻ മനഃപൂർവ്വം അവസരം കിട്ടിയത് മുതലാക്കിയെന്ന ഏട്ടൻ പറയണ.
5: നിന്റെ ഏട്ടൻ ആള് കൊള്ളാലോ, ഒരു തരം കോംപ്ലക്സ് ആയത്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, എന്നും സിംഹാസനത്തിൽ ഇരിക്കാൻ ആർക്കും പറ്റില്ല, ഒരിക്കൽ ഒഴിഞ്ഞു കൊടുക്കണം. ഇക്കാര്യത്തിൽ വിഷമിച്ച് നിന്റെ ഭാവി കളയരുത് കേട്ടോ.
3: എന്റെ ഭാവിയേക്കാൾ വലുതാണ് സാർ എനിക്ക് എന്റെ ഏട്ടൻ. സംഗീതത്തിന്റെ ആദ്യ സ്വരങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നത് ഏട്ടനാണ്. ഗോപിനാഥനെ ഈ പത്രക്കാര് പറയുന്ന കല്ലൂർ ഗോപിനാഥൻ ആക്കിയത് ഏട്ടനാണ്. ഏട്ടന്റെ പിന്നിൽ തമ്പുരുവില് ശ്രുതി കിട്ടിയിരുന്നാ മതി എനിക്ക്.
1: മുറിയാതെ വീട്ട്,
6: അവിടുന്ന് കുഞ്ഞുണ്ണിയെ ബുദ്ധിമുട്ടിക്കുകയാണ്.
1: എന്താ വയ്യേ, എന്നും ഇങ്ങനെ ജീരോളം തിളപ്പിച്ചു എടുത്തു കൊടുത്തും ബാല്യകാരൻ നടന്നാ മതിയോ? രണ്ടു ദിവസം ശീലിച്ചാവും ശരിയാവും.
6: ശരിയാവാഞ്ഞിട്ടല്ല,
1: പിന്നെ
6: മനസ്സിനൊരു പ്രയാസം. നമ്മുടെ ഗോപിനാഥൻ.
1: എന്റെ മനസ്സിന്റെ പ്രയാസമൊന്നും തനിക്കില്ലല്ലോ. ഉവോ
6: ഞാൻ വേറൊരാളെ കൊണ്ടുവരാം.
1: അത് ഞാൻ നോക്കിക്കോളാം, താൻ പറയുന്ന കൊണ്ട് അനുസരിച്ചാ മതി, മനസ്സിലായോ?
2: കോപി ഉള്ളപ്പോ പിന്നെ എന്തിനാ രാമ കുഞ്ഞുണ്ണിയെ ബുദ്ധിമുട്ടിക്കണേ?
1: അവനിപ്പോ ഒറ്റയ്ക്ക് പാടി തുടങ്ങില്ലേ, കൂടെ പാടാനും ശ്രുതി ഇട്ട് തരാനും ഇനി അവനെ വിളിക്കുന്നത് ശരിയല്ല, ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ.
2: കോപിയെ പറ്റിയാണോ രാമ നീ പറയണേ?
1: അമ്മേ, അനുജനായാലും മകനായാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അവനിപ്പോ എന്നേക്കാ വലിയ സ്ഥാനത്താ നിക്കണേ. ആ
4: സംഗീത അടുത്തുകൂടെ പോവാത്തല്ല തമ്പുരു വിടുന്നേ, അങ്ങോട്ട് വാലിക്കടാ. എടാ ഗോപി, നീ അങ്ങോട്ട് കയറിയിരുന്നേ.
1: വേണ്ട, ഞാനിവനെ ശീലിപ്പിച്ചെടുക്കുകയാണ്. ഇനിയും വല്ല കച്ചേരിയും കിട്ടുകയാണെങ്കിൽ വയറ്റിപ്പഴപ്പ് നടക്കണമല്ലോ.
3: എന്നെ ഒഴിവാക്കുകയാണ്, അല്ലേ?
1: അങ്ങനെ ഒന്നും കരുതണ്ട, തനിക്ക് ഇനിയും ധാരാളം കച്ചകൾ കിട്ടും. തമ്പുരും താങ്ങി എന്റെ പിന്നാലെ നടക്കുന്നത് മോശ.
4: അല്ല അതും ശരിയാട്ടോ, പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഓ അത് മറന്നു, ഇതാ കണ്ടില്ലേ അടിച്ചു വന്നിരിക്കുന്നത്.
2: എന്താ ഏട്ടാ?
4: നമ്മുടെ ഗോപിയുടെ പടേ, വലിയ അഭിപ്രായ പത്രക്കാരെ എഴുതിയിരിക്കുന്നത്. ഇതാ ഇതാ കണ്ടോ.
2: ഇവിടുത്തെ പത്രത്തിൽ ഉണ്ടായില്ലല്ലോ.
4: വീട്ടിലെ പത്രത്തിലും ഇല്ല, മാതൃഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ദേവി വന്നപ്പോ തെക്കേലെ വീട്ടിൽ നിന്ന് വാങ്ങിയതാ.
2: നോക്കടാ.
1: ആ കണ്ടു കണ്ടു.
2: ഞാൻ അച്ഛനെ രമണി ഒന്ന് കാണിച്ചിട്ട് വരാം.
1: ഇക്കാലത്ത് പ്രസിദ്ധി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അനർഹമായ പ്രശംസ വളർച്ച മുരടിപ്പിക്കേ ഉള്ളൂ. അത് ഓർമ്മയുണ്ടായാ നന്ന്.

റോബർട്ട് ബ്രൗണിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചോദ്യങ്ങൾ ചോദിക്കാത്തവർ, സംശയിക്കാത്തവർ മൃഗത്തിന് തുല്യമാണ്. ഈ വാചകം കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നിയേക്കാം. ചോദ്യം ചോദിക്കാത്ത മനുഷ്യരെ എന്തിനാണ് അദ്ദേഹം മൃഗങ്ങളോട് ഉപമിച്ചത്? മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ ഉന്നതരാക്കുന്നത് എന്താണ്? ചിന്തയാണോ? വികാരങ്ങളാണോ? ഈ ലോകത്തെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ ശക്തി ഏതാണ്? സംശയമില്ല, അത് ചോദ്യങ്ങളാണ്. ബ്രൗണിംഗ് തന്റെ വാക്കുകളിലൂടെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷതയാണ് അടയാളപ്പെടുത്തുന്നത്: അന്വേഷണ തൃഷ്ണ. മൃഗങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിയുടെ സഹജവാസനകൾക്കനുസരിച്ചാണ്. അവയ്ക്ക് വിശന്നാൽ ഇരതേടണം, ഭയം തോന്നിയാൽ ഓടി ഒളിക്കണം. അവ തന്റെ ചുറ്റുപാടുകളെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ തന്റെ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങളെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് എന്നത് ഒരു മാന്ത്രിക ചോദ്യമാണ്. മരത്തിൽ നിന്നും ആപ്പിൾ താഴെ വീഴുന്നത് ഒരു മൃഗം കണ്ടാൽ അത് തിന്നാൻ ശ്രമിക്കും. എന്നാൽ ഐസക് ന്യൂട്ടൻ കണ്ടപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകാതെ താഴേക്ക് വീണത് എന്നാണ്. ആ ഒരു ചോദ്യമാണ് ഗുരുത്വാകർഷണ നിയമം എന്ന വലിയ സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു മൃഗത്തിന് ഇന്നലത്തെ ജീവിതം തന്നെ നാളെയും മതിയാകും. എന്നാൽ ചോദ്യം ചോദിക്കാത്ത മനുഷ്യനും അതുതന്നെ സംഭവിക്കും. തനിക്കുള്ള വിശ്വാസങ്ങളെ, ചുറ്റുപാടുകളെ, അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളെ സംശയിക്കാതെ അനുസരിച്ച് ജീവിക്കുന്നവർ സഹജവാസനയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അവരെ വളർത്തുന്നത് ചിന്തയില്ലാത്ത അനുസരണയുള്ളവരായിട്ടാണ്. ഒരു കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നത്. അതിനാൽ ചോദ്യം ചോദിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത്.

ചോദ്യചിഹ്നമില്ലെങ്കിൽ ഉത്തരം കിട്ടിയ സ്ഥിരീകരണ ചിഹ്നത്തിന് യാതൊരു വിലയുമില്ല. സംശയങ്ങളാണ് വിശ്വാസത്തിന്റെ മൂലക്കല്ല്. ലോകത്ത് ശാസ്ത്രീയമായി ഉണ്ടായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്നിൽ സംശയങ്ങളാണ്, വിശ്വാസങ്ങളല്ല. പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇത് കണ്ട ഗലീലിയോ ചോദ്യം ചോദിച്ചു, സംശയം പ്രകടിപ്പിച്ചു. ആ സംശയമാണ് സൗരയൂഥം എന്ന സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു ഡോക്ടർക്ക് മുന്നിൽ ഒരു രോഗി എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തനിക്ക് അറിയാവുന്ന രോഗനിർണയങ്ങളെല്ലാം സംശയിച്ച് പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് രോഗിയുടെ അവസ്ഥ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. സംശയമില്ലാതെ ഒരു മരുന്ന് നൽകിയാൽ അത് ഗുരുതരമായ പിഴവിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും സംശയമില്ലാതെ നേടുന്ന വിശ്വാസങ്ങൾക്ക് ആഴം കുറവാണ്. ഒരാൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ വിശ്വസിക്കുമ്പോൾ അത് അന്ധമായ വിശ്വാസമായി മാറുന്നു. എന്നാൽ നമ്മൾ സംശയിക്കുകയും ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ബലമുള്ള വിശ്വാസമായി മാറുന്നു. ചോദ്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളെ ശുദ്ധീകരിക്കുന്നു. റോബർട്ട് ബ്രൌണിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയമില്ലാതെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന മനസ്സ് വികസിക്കുന്നില്ല എന്നാണ്. വികസിക്കാത്ത മനസ്സ് സഹജവാസനയെ മാത്രം ആശ്രയിക്കുന്ന മൃഗത്തിന് തുല്യമാണെന്ന വലിയ സത്യം അദ്ദേഹം പറയാതെ പറയുന്നു. എന്തിനാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത്? ഉത്തരം ലളിതമാണ്, ഭയം. ഞാൻ ചോദിക്കുന്ന ചോദ്യം മണ്ടത്തരമാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ എന്ന ഭയം. ഈ ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് എത്രയോ നല്ല ചോദ്യങ്ങളെയും അതുവഴി ലഭിക്കേണ്ട ഉത്തരങ്ങളെയും ഇല്ലാതാക്കുന്നു. മേലധികാരികളോടോ പ്രശസ്തരായ വ്യക്തികളോടോ ചോദ്യം ചോദിച്ചാൽ അത് തന്റെ ജോലിയെയോ നിലനിൽപ്പിനെയോ ബാധിക്കുമോ എന്ന ഭയം. ഈ ഭയമാണ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാരണമാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള ധൈര്യമാണ് ചോദ്യങ്ങളിലൂടെ ലഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ ചോദ്യങ്ങൾ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാതാകുമ്പോൾ അവിടെ വിമർശനങ്ങളും ഇല്ലാതാകുന്നു. വിമർശനമില്ലാത്ത അധികാരികൾക്ക് തെറ്റുകൾ തിരുത്താൻ സാധിക്കാതെ വരും. സമൂഹം ഒരു പുരോഗതിയും ഇല്ലാതെ ഒരിടത്തു തന്നെ നിശ്ചലമാകും. കാരണം പുതിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുതിയ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. ബ്രൌണിംഗിന്റെ വാക്കുകളെ വെളിച്ചത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ചോദ്യചിഹ്നം സ്ഥാപിക്കാം? ദിവസവും ഒരു ചോദ്യമെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇന്ന് ചെയ്തതിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നത്? സ്വയം വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരാൾ നിങ്ങളോട് വിയോജിക്കുമ്പോൾ പ്രതിരോധിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യം മറ്റൊരാളുടെ ചിന്തയുടെ വാതിൽ തുറക്കും. ഏറ്റവും വലിയ ചോദ്യമാണ് ഞാൻ തെറ്റാണോ എന്ന് അംഗീകരിക്കാനുള്ള ധൈര്യം. തെറ്റുപറ്റാനുള്ള സാധ്യതയെ സംശയിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വിനയമുള്ളവരും അറിവുള്ളവരുമാകുന്നത്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് ചെടികളിലെ ഫംഗസ് ബാധയെക്കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ വരദാനമായ സസ്യലതാദികൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കും നൽകുന്ന സംഭാവനകൾ അതിമഹത്തായ ഒന്നാണ്. ഒരു കൊച്ചു വിത്ത് മുളച്ചുപൊന്തി തഴച്ചു വളർന്ന് പൂവും കായും നൽകി സമൃദ്ധമായി നിൽക്കുന്ന കാഴ്ച ഏതൊരു കർഷകന്റെയും മനസ്സിന് ആനന്ദമേകുന്ന ഒന്നാണ്. എന്നാൽ മനുഷ്യ ശരീരത്തെ രോഗങ്ങൾ അലട്ടുന്നതുപോലെ തന്നെ സസ്യലോകത്തെയും നിരന്തരം വേട്ടയാടുന്ന അദൃശ്യരായ ശത്രുക്കളുണ്ട്. അതിലേറ്റവും മാരകവും വിനാശകരവുമായ ഒന്നാണ് ഫംഗസ് ബാധ അഥവാ കുമിൾ രോഗങ്ങൾ. ഒരു സസ്യത്തിൽ ഫംഗസ് അഥവാ കുമിൾ രോഗാണുക്കൾ പ്രവേശിച്ചാൽ ആ ചെടി പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങും. ഇലകളിൽ അസ്വാഭാവികമായ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും കർഷകനേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൂവുകളും കായ്കളും പാകമാകുന്നതിനു മുൻപ് തന്നെ അകാലത്തിൽ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. രോഗത്തിന്റെ തീക്ഷ്ണത കൂടുന്നതോടെ ചിലപ്പോൾ ആ വലിയ ചെടി മുഴുവനായും ചുവടോടെ വാടിക്കരിഞ്ഞ് നശിച്ചു പോകുന്ന ദയനീയമായ അവസ്ഥ ഉണ്ടാകാറുണ്ട്. സസ്യങ്ങളുടെ ജീവനെ തന്നെ അപഹരിക്കുന്ന ഇത്തരം കറുത്ത അധ്യായങ്ങളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും സംരക്ഷിച്ചു നിർത്താൻ കൃഷിശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആയുധമാണ് ഫംഗിസൈഡുകൾ അഥവാ കുമിൾനാശിനികൾ. ഫംഗസ് രോഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടികൾക്ക് ജീവന്റെ തണലേകാൻ ഈ മരുന്നുകളുടെ ശാസ്ത്രീയമായ ഉപയോഗം അത്യന്തം അനിവാര്യമാണ്. കുമിൾനാശിനികളെക്കുറിച്ച് കർഷകർക്ക് അടിസ്ഥാനപരമായ ചില തിരുത്തലുകളും അറിവുകളും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പലപ്പോഴും കൃഷിയിൽ തുടക്കക്കാരായ ആളുകൾ ഫംഗിസൈഡുകളെ ഒരുതരം വളമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഫംഗിസൈഡ് എന്നത് ചെടികൾക്ക് വളർച്ചയോ പോഷകങ്ങളോ നൽകുന്ന ഒരു വളമല്ല. അതോടൊപ്പം തന്നെ ചെടികളെ ആക്രമിക്കുന്ന ഇലപ്പേൻ, വണ്ടുകൾ, പുഴുക്കൾ തുടങ്ങിയ ബാഹ്യ കീടങ്ങളെ കൊല്ലുന്ന ഒരു കീടനാശിനിയുമല്ലിത്. ഫംഗിസൈഡ് എന്നത് സസ്യകോശങ്ങളെ നശിപ്പിക്കുന്ന അതിസൂക്ഷ്മങ്ങളായ ഫംഗസ് രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്നതിനും രോഗം കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും മാത്രമുള്ള സവിശേഷമായ ഔഷധമാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന വർഷകാലങ്ങളിലാണ് ഫംഗസ് രോഗാണുക്കൾ അതിവേഗം വംശവർദ്ധനവ് നടത്തുന്നതും ചെടികളെ ആകെ കീഴടക്കുന്നതും. മഴ തുടർച്ചയായി പെയ്യുമ്പോഴും മണ്ണിലും വായുവിലും നനവ് തങ്ങി നിൽക്കുമ്പോഴും കുമിളുകൾക്ക് വളരാൻ അനുയോജ്യമായ അന്തരീക്ഷം സംജാതമാകുന്നു. ഈ സാഹചര്യത്തിലാണ് കുമിൾനാശിനികളുടെ പ്രയോഗം ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. രോഗം വന്ന് ചെടികൾ പൂർണ്ണമായി തളരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ഇവ സ്പ്രേ ചെയ്താൽ പലപ്പോഴും രോഗാണുക്കൾക്ക് സസ്യങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല. രോഗം വരാതെ തന്നെ പോകുന്ന പ്രൊഫൈലാക്റ്റിക് രീതിയാണ് കൃഷിയിലെപ്പോഴും ഉത്തമം. സസ്യങ്ങളെ നിത്യേന നിരീക്ഷിക്കുന്ന ഒരു കർഷകന് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ചെടിയുടെ ഇലകളിൽ അസ്വാഭാവികമായ തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ ഉള്ള വാടുകൾ കണ്ടാലോ, ഇലകളുടെ ഉപരിതലത്തിൽ വെളുത്ത പൊടി വിതറിയതുപോലെ പൗഡറി മിൽഡ്യൂ ലക്ഷണങ്ങൾ പ്രകടമായാലോ, അതല്ലെങ്കിൽ ചെടിയുടെ തണ്ടുകൾ അഴുകി ചീഞ്ഞതുപോലെ നിറമാറി കാണപ്പെട്ടാലോ, ഒട്ടും സമയം കളയാതെ ഉടനടി അനുയോജ്യമായ കുമിൾനാശിനി പ്രയോഗിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ വരുത്തുന്ന ചെറിയൊരു അശ്രദ്ധ വലിയ വിപത്തിന് കാരണമാകും. രോഗലക്ഷണങ്ങൾ കണ്ടിട്ടും മരുന്ന് കൊടുക്കാൻ വൈകിയാൽ ഫംഗസ് രോഗാണുക്കൾ ഇലകളുടെ പുറംതൊലി ഭേദിച്ച് സസ്യത്തിന്റെ ആന്തരിക കോശങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലും. രോഗം ചെടിയുടെ ആന്തരിക രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര വീര്യമുള്ള മരുന്ന് കൊടുത്താലും ചെടിയെ വീണ്ടെടുക്കുക എന്നത് അത്യന്തം ദുഷ്കരമായിത്തീരും. രോഗത്തിന്റെ ആദ്യ സ്പർശനത്തിൽ തന്നെ പ്രതിരോധത്തിന്റെ കവചം തീർക്കുക എന്നതാണ് ബുദ്ധിമാനായ കർഷകന്റെ ലക്ഷ്യം. കുമിൾനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവിലും പ്രയോഗരീതിയിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൃഷി വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യമായ അളവിൽ മാത്രമേ മരുന്ന് വെള്ളത്തിൽ കലർത്താൻ പാടുള്ളൂ. സ്വന്തം താൽപര്യപ്രകാരം മരുന്നിന്റെ അളവ് കുറച്ചാൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ അതിന് ശേഷിയുണ്ടാകില്ല എന്ന് മാത്രമല്ല, രോഗാണുക്കൾ ആ മരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് രോഗം വേഗത്തിൽ മാറിക്കൊള്ളട്ടെ എന്ന് കരുതി മരുന്നിന്റെ അളവ് കൂട്ടിയാൽ അത് സസ്യത്തിന്റെ കോശങ്ങളെ പൊള്ളിക്കുകയും ഇലകൾ കരിഞ്ഞുപോകുന്നതുൾപ്പെടെയുള്ള വലിയ ദോഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. മരുന്ന് തളിക്കുന്ന സമയവും ഏറെ പ്രധാനമാണ്. ഉച്ചസമയത്തെ കടുത്ത വെയിലിൽ മരുന്നടിക്കുന്നത് സസ്യങ്ങൾക്ക് ഹാനികരമാണ്. അതിനാൽ വെയിലിന്റെ തീക്ഷ്ണത കുറഞ്ഞ പുലർകാലങ്ങളിലോ വൈകുന്നേരങ്ങളിലോ മാത്രം സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. മരുന്നു തളിക്കുമ്പോൾ ഇലകളുടെ മുകൾ ഭാഗം മാത്രം നനച്ചാൽ പോരാ. ഫംഗസ് രോഗാണുക്കൾ സാധാരണയായി താവളമടിക്കാറുള്ള ഇലകളുടെ അടിഭാഗവും തണ്ടുകളും നന്നായി നനയുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ. കുമിൾനാശിനി പ്രയോഗത്തിൽ കർഷകർ വരുത്തുന്ന മറ്റൊരു പ്രധാന തെറ്റാണ് ഒരേ മരുന്ന് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നത്. ഒരു പ്രത്യേക ബ്രാൻഡ് മരുന്ന് കണ്ട് അത് വിപണിയിൽ നിന്നും വാങ്ങി സ്ഥിരമായി ഉപയോഗിച്ചാൽ കാലക്രമേണ ഫംഗസ് രോഗാണുക്കൾ ആ മരുന്നിനോട് പൂർണമായ പ്രതിരോധ ശേഷി ആർജിച്ചെടുക്കും. പിന്നീട് ആ മരുന്ന് എത്രയധികം അടിച്ചാലും ചെടിയെ രക്ഷിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വിപണിയിൽ ലഭ്യമായ വ്യത്യസ്ത കെമിക്കൽ ഘടനകളുള്ള കുമിൾനാശിനികൾ മാറി മാറി ഉപയോഗിക്കാൻ കർഷകർ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ഫംഗസ് രോഗങ്ങൾക്കും ഒരേ മരുന്ന് ഫലപ്രദമാകില്ല എന്ന വലിയ സത്യവും മനസ്സിലാക്കണം. ഇലപ്പുള്ളി രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാകില്ല വേരുചീയലിനും കായ്ചീയലിനും ഫലപ്രദമാകുന്നത്. രോഗത്തിന്റെ കൃത്യമായ സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള മരുന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ് കൃഷി ശാസ്ത്രീയമാകുന്നത്. ഭാരതീയ പരമ്പരാഗത കാർഷിക ചിന്തകൾ പ്രകാരം രോഗം വന്നിട്ട് പ്രതിവിധി തേടുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ കൃത്യമായ വായുസഞ്ചാരം ഉറപ്പാക്കുക, വെള്ളം കെട്ടിക്കിടക്കാതെ നീർവീഴ്ച സുഗമമാക്കുക, രോഗം ബാധിച്ച ഇലകളും തണ്ടുകളും തുടക്കത്തിലെ നുള്ളിമാറ്റി ദൂരേക്ക് കളയുക തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വഴി ഫംഗസ് ബാധയെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കും. ഇതിനൊപ്പം ശാസ്ത്രീയമായ രീതിയിൽ കുമിൾ നാശിനികൾ കൂടി മുൻകൂട്ടി ഉപയോഗിച്ചാൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായ വിളവ് പൂർണമായും കർഷകന് തന്നെ സ്വന്തമാകും. പ്രകൃതിയുടെ താളത്തിനൊപ്പം നിന്നുകൊണ്ട് ശാസ്ത്രത്തിന്റെ നന്മകളെ കൃത്യതയോടെയും മിതത്വത്തോടെയും കൃഷിയിടങ്ങളിൽ പകർത്തുമ്പോൾ മാത്രമേ മണ്ണ് ഫലഭൂയിഷ്ഠമായി നിലനിൽക്കുകയുള്ളൂ. ജാഗ്രതയോടെയുള്ള ഇത്തരം പരിചരണങ്ങളിലൂടെ നമ്മുടെ തോട്ടങ്ങളെ രോഗമുക്തമാക്കി സമൃദ്ധമായ ഹരിതവസ്ത്രാലങ്കാരത്തോടെ കാത്തുസൂക്ഷിക്കാൻ ഓരോ കർഷകനും സാധിക്കട്ടെ.
0: വയൽ അവതരണം ഷാൽമ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് കോല എന്ന കുംഭകർണനെ കുറിച്ച് അറിയാം.
2: ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രശസ്തവും പ്രിയങ്കരവുമായ മൃഗങ്ങളിൽ ഒന്നാണ് കോവ്ല. രോമം നിറഞ്ഞ രൂപവും എപ്പോഴും മയക്കത്തിലായ ഭാവവും കാരണം ഇവയെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. പലപ്പോഴും കോല കരടി എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഇവ കരടികളല്ല. മരങ്ങളിൽ ജീവിക്കാൻ വേണ്ടി പ്രകൃതി രൂപകൽപ്പന ചെയ്ത ഒരു ശരീരഘടനയാണ് കോലയുടേത്. ഉരുണ്ടതും ശക്തവുമായ ശരീരമാണ് കോലകൾക്കുള്ളത്. കട്ടിയുള്ളതും കമ്പിളി പോലെയുള്ളതുമായ രോമക്കുപ്പായം ഇവയെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നു. രോമത്തിന്റെ നിറം ചാരനിറം മുതൽ തവിട്ട് നിറം വരെ ആകാം. നെഞ്ചിലും താടിയിലും വെളുത്ത രോമങ്ങൾ ഉണ്ടാവും. വലിയ വൃത്താകൃതിയിലുള്ള രോമം നിറഞ്ഞ ചെവികളും വലുതും തുകൽ പോലെയുള്ളതുമായ കറുത്ത മൂക്കും ചെറിയ കണ്ണുകളുമാണ് ഇവയുടെ പ്രധാന ആകർഷണം. കാഴ്ചയിൽ ഒരു ടെഡി ബെയർ പോലെ തോന്നുമെങ്കിലും തലയിൽ രോമക്കുപ്പായം ധരിച്ച് എല്ലായ്പ്പോഴും മയക്കത്തിൽ കഴിയുന്ന ഒരുതരം സഞ്ചി മൃഗമാണ് കോവ്ല. ഉറങ്ങാനായി ജനിച്ചവൻ എന്ന് തന്നെ കോലകളെ വിശേഷിപ്പിക്കാം. കാരണം ദിവസത്തിൽ 22 മണിക്കൂർ വരെ ഉറങ്ങുന്ന ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ കുംഭകർണനാണ്. ഈ ഉറക്കത്തിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? യൂക്കാലിപ്റ്റസ് ഇലകൾ മാത്രമാണ് ഇവയുടെ ഭക്ഷണം. ഈ ഇലകൾ ദഹിപ്പിക്കാൻ ഒരുപാട് ഊർജം ആവശ്യമുണ്ട്. കൂടാതെ ഇലകളിലെ വിഷാംശം കാരണം ഇവയ്ക്ക് എപ്പോഴും മയക്കം അനുഭവപ്പെടും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള കുറഞ്ഞ സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ ഇവർ ഊർജം സംരക്ഷിക്കാൻ വേണ്ടി മരത്തിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നു. കോലകൾക്ക് യൂക്കാലിപ്റ്റസ് അല്ലാതെ മറ്റൊന്നും വേണ്ട. യൂക്കാലിപ്റ്റസ് ഇലകൾ മിക്ക മൃഗങ്ങൾക്കും വിഷമുള്ളതാണ്. എന്നാൽ കോലകൾക്ക് ഈ വിഷത്തിനെ നിർവീര്യമാക്കാനുള്ള പ്രത്യേക കരൾ സംവിധാനമുണ്ട്. കോല എന്ന വാക്കിന്റെ അർത്ഥം പോലും ചില ആദിവാസി ഭാഷകളിൽ വെള്ളം കുടിക്കാത്തവർ എന്നാണ്. കാരണം ഇവർക്കാവശ്യമായ ജലാംശം യൂക്കാലിപ്റ്റസ് ഇലകളിൽ നിന്ന് തന്നെ ലഭിക്കും. കാഴ്ചയിലെ ഓമനത്തം പോലെ തന്നെ വിചിത്രമായ മറ്റൊന്നുണ്ട്. കോലകൾക്ക് മനുഷ്യരുടേതിന് സമാനമായ വിരലടയാളങ്ങളുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഇവ തമ്മിൽ തിരിച്ചറിയാൻ കഴിയൂ. മരക്കൊമ്പുകളിൽ കൂടുതൽ മുറുകെ പിടിക്കാൻ സഹായിക്കുന്ന രണ്ട് തള്ളവിരലുകൾ ഇവയുടെ മുൻകൈകളിലും ഉണ്ടാകും. ഇത്രയും ഓമനത്വമുള്ള ഒരു മൃഗത്തിന് അതിന്റെ ശരീരത്തിന് തീരെ ചേരാത്ത ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും. ഇണചേരുന്ന സമയത്ത് ആൺകോലകൾ പുറപ്പെടുവിക്കുന്ന ആഴത്തിലുള്ള ഗൗരവമേറിയ മുരൾച്ച കേട്ടാൽ ഇത്ര ചെറിയ ഒരു മൃഗമാണ് ഈ ശബ്ദമുണ്ടാക്കുന്നതെന്ന് ആരും പറയില്ല. ചുരുക്കത്തിൽ, കോലകൾ ഓസ്ട്രേലിയൻ വനങ്ങളിലെ സുന്ദരന്മാരായ മടിയന്മാരാണ്. അവയുടെ ഓരോ ചലനവും ഉറക്കത്തിന്റെ ഓരോ നിമിഷവും കാണുന്നത് ഏറെ രസകരമാണ്. കൂവോർ എന്ന കോലയ്ക്ക് മഴയുടെയും വരൾച്ചയുടെയും മേൽ പ്രത്യേക ശക്തിയുണ്ടെന്ന് ആദിവാസികൾ വിശ്വസിക്കുന്നു. ഇതിനാധാരമായി ഒരു കഥയുണ്ട്. പണ്ട് ഓസ്ട്രേലിയയിൽ കൂവോർ എന്നൊരു അനാഥ ബാലൻ ഉണ്ടായിരുന്നു. അവൻ ബന്ധുക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ അവർ അവനോട് വളരെ ക്രൂരമായി പെരുമാറി അവനെ അവഗണിക്കുകയും ആവശ്യത്തിന് വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഒരു ദിവസം ബന്ധുക്കൾ ഭക്ഷണം തേടി പോയപ്പോൾ വെള്ളം വെച്ചിരുന്ന പാത്രങ്ങൾ ഒളിപ്പിക്കാൻ മറന്നുപോയി. ഇതൊരവസരമായി കണ്ട കൂബോർ നന്നായി വെള്ളം കുടിച്ചു. ഭാവിയിലേക്ക് കുറച്ച് വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി അവൻ എല്ലാ വെള്ളപാത്രങ്ങളും എടുത്ത് ഒരു താഴ്ന്ന മരക്കൊമ്പിൽ തൂക്കി. എന്നിട്ട് അവൻ ആ മരത്തിൽ കയറി ഒരു പ്രത്യേക മാന്ത്രിക ഗാനം ആലപിച്ചു. ആ ഗാനം കാരണം ആ മരം അതിവേഗം വളർന്ന് കാട്ടിലെ ഏറ്റവും വലിയ മരമായി മാറി. വെള്ളപാത്രങ്ങൾ മരത്തിന്റെ ഏറ്റവും മുകളിലുമായി. വൈകുന്നേരം ബന്ധുക്കൾ ക്ഷീണിതരായി ദാഹിച്ച് തിരിച്ചെത്തിയപ്പോൾ തങ്ങളുടെ വെള്ളം ഏറ്റവും ഉയരമുള്ള ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവർ കോപാകുലരായി. വെള്ളം തിരികെ നൽകാൻ അവർ കൂബോറിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ കൂബോർ വഴങ്ങിയില്ല. തുടർന്ന് രണ്ട് ബിരുദന്മാരായ മന്ത്രവാദികൾ മരത്തിൽ കയറി കൂബോറിനെ ക്രൂരമായി മർദ്ദിക്കുകയും അവനെ താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു. താഴെ വീണ അവന്റെ ശരീരം തകർന്നുപോയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂബോർ ഒരു കോലയായി രൂപാന്തരപ്പെട്ടു. അവൻ അടുത്തുള്ള യൂക്കാലിപ്റ്റസ് മരത്തിൽ കയറി മുകളിലിരുന്നു. അന്നു മുതൽ അവന് യൂക്കാലിപ്റ്റസ് ഇലകളിൽ നിന്ന് തന്നെ ആവശ്യമായ ഈർപ്പം ലഭിക്കുകയും വെള്ളം കുടിക്കേണ്ട ആവശ്യം വരാതിരിക്കുകയും ചെയ്തു. അവനൊരു നിയമം പ്രഖ്യാപിച്ചു. ആദിവാസികൾക്ക് അവനെ വേട്ടയാടി ഭക്ഷണമാക്കാം. എന്നാൽ പാചകം ചെയ്യുന്നതിന് മുൻപ് കോലയുടെ തോൽ നീക്കം ചെയ്യുകയോ അസ്ഥികൾ ഒടിയുകയോ ചെയ്യരുത്. ആരെങ്കിലും ഈ നിയമം ലംഘിച്ചാൽ മരിച്ച കോലയുടെ ആത്മാവ് അതികഠിനമായ വരൾച്ചയുണ്ടാക്കുകയും കോലകളൊഴികെ മറ്റെല്ലാവരും ദാഹിച്ചു മരിക്കുകയും ചെയ്യും. കോലകളുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കൗതുകകരമാണ്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ മാറ്റങ്ങളുമായി കോലകളുടെ ചരിത്രം ഇഴചേർന്ന് കിടക്കുന്നു. കോലകൾക്ക് ഏകദേശം 25 ദശലക്ഷം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. വോംബാറ്റുകളാണ് കോലകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ആദ്യകാല കോലകൾ ഇന്ന് കാണുന്ന യൂക്കാലിപ്റ്റസ് വനങ്ങളിലായിരുന്നില്ല ജീവിച്ചിരുന്നത്. ഓസ്ട്രേലിയ അക്കാലത്ത് കൂടുതൽ ഈർപ്പമുള്ളതും മഴക്കാടുകൾ നിറഞ്ഞതുമായിരുന്നു. ആദ്യകാല കോലകൾക്ക് യൂക്കാലിപ്റ്റസ് ഇലകളോട് ഇന്നത്തെ കോലകൾക്കുള്ള അത്ര പ്രത്യേക ആശ്രിതത്വം ഉണ്ടായിരുന്നില്ല. അവയ്ക്ക് കൂടുതൽ വൈവിധ്യമാർന്ന ഇലകളും ഭക്ഷണക്രമങ്ങളും ഉണ്ടായിരുന്നു. ഏകദേശം 15 ദശലക്ഷം വർഷം മുൻപ് ഓസ്ട്രേലിയയിലെ കാലാവസ്ഥ ക്രമേണ മാറുകയും ഭൂഖണ്ഡം കൂടുതൽ വരണ്ടതായി മാറുകയും ചെയ്തു. ഇതോടെ മഴക്കാടുകൾ ചുരുങ്ങുകയും യൂക്കാലിപ്റ്റസ് മരങ്ങൾ വ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മറ്റ് സസ്യങ്ങൾ ഇല്ലാതായപ്പോൾ യൂക്കാലിപ്റ്റസ് ഇലകളെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്ന കോലകൾ മാത്രം അതിജീവിച്ചു. യൂക്കാലിപ്റ്റസ് ഇലകളിലെ വിഷാംശം കൈകാര്യം ചെയ്യാനും നാരുകൾ ദഹിപ്പിക്കാനും കഴിയുന്ന വിധത്തിൽ കോലകളുടെ പല്ലുകൾക്കും ദഹന വ്യവസ്ഥയ്ക്കും പ്രധാനപ്പെട്ട പരിണാമപരമായ മാറ്റങ്ങൾ സംഭവിച്ചു. കൂടാതെ യൂക്കാലിപ്റ്റസ് ഇലകളിലെ പോഷകക്കുറവ് കാരണം ഊർജം സംരക്ഷിക്കുന്നതിനായി അവയുടെ തലച്ചോറിന്റെ വലിപ്പം കുറയുകയും അലസമായ ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോലകളുടെ ഉറക്കം, മറ്റ് മൃഗങ്ങൾ കഴിക്കാൻ മടിച്ച യൂക്കാലിപ്റ്റസ് എന്ന ഭക്ഷണം ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ സ്വീകരിക്കാൻ കോലകൾ എടുത്ത പരിണാമപരമായ തന്ത്രമാണെന്ന് പറയാം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഉദയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു മൈനത്തരുവി കൊലക്കേസ്. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. യേശുദാസ്, കമ്മുകര പുരുഷോത്തമൻ, പി സുശീല എന്നിവരായിരുന്നു ഗായകർ. 1967 ജൂൺ 2 ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, എസ് പി പിള്ള, ആലുമൂടൻ, എൻ ഗോവിന്ദൻകുട്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, കടുവാക്കുളം ആന്റണി, കെ പി എസ് സി സണ്ണി, ഹരി, ജിജോ, പങ്കജവല്ലി, ഷീല, അടൂർ പങ്കജം എന്നിവരായിരുന്നു അഭിനേതാക്കൾ. മറിയക്കുട്ടി കൊലക്കേസിനെ ആസ്പദമാക്കി ഉദയ നിർമ്മിച്ച ചിത്രമായിരുന്നു മൈനത്തരുവി കൊലക്കേസ്. 3 പാട്ടുകളായിരുന്നു മൈനത്തരുവി കൊലക്കേസിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മൈനത്തരുവി കൊലക്കേസ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: അമീബയുടെ ശ്വസനാവയവം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: അമീബയുടെ ശ്വസനാവയവം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

സ്വന്തം വൈകാരിക അവസ്ഥയെയും മൂല്യത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റൊരാളിലോ ബാഹ്യ സാഹചര്യങ്ങളിലോ ഏൽപ്പിക്കാതെ തന്നിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്ന അവസ്ഥയെയാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അഥവാ വൈകാരിക സ്വയം ഭരണാധികാരം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന ശിലയാണ് ഇൻട്രിൻസിക് വാലിഡേഷൻ, അതായത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ അഭിനന്ദനത്തിനോ വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തം പ്രവൃത്തികളിലും വ്യക്തിത്വത്തിലും തനിക്ക് നേരെയുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ്. തന്റെ സന്തോഷം മറ്റൊരാളുടെ പ്രാധാന്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിലൂടെ വിനാശകരമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന്, ബ്രെഡ് ക്രംബിംഗ് പോലുള്ള ചൂഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും അന്തസ്സുള്ള ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. യഥാർത്ഥമായ ആന്തരിക സമാധാനം എന്നത് പുറം ലോകത്തിന്റെ അംഗീകാരങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് മോചിതമാകുന്ന ഒരവസ്ഥയാണ്. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കണമെന്നോ പുകഴ്ത്തണമെന്നോ അല്ലെങ്കിൽ സഹതപിക്കണമെന്നോ ഉള്ള ആഗ്രഹം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ മാനസിക വ്യക്തത കൈവരുന്നത്. ഇത് ലോകത്തോടുള്ള വിരക്തിയല്ല, മറിച്ച് സ്വന്തം വികാരങ്ങളെയും മൂല്യങ്ങളെയും മറ്റൊരാൾക്ക് അടിയറവ് വയ്ക്കാത്ത അവസ്ഥയാണ്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ നൽകാതിരിക്കുമ്പോൾ നാം വൈകാരികമായൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. സ്തുതികളിലും നിന്ദകളിലും ഒരുപോലെ ശാന്തത പാലിക്കാൻ കഴിയുന്നത് ഈ ആത്മബോധത്തിന്റെ കരുത്തുകൊണ്ടാണ്. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഇത് നമ്മുടെ അഹംഭാവത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പുറത്തുനിന്നുള്ള അളവുകോലുകളെ ആശ്രയിച്ചല്ലാതെയാവുന്നു. അംഗീകാരങ്ങൾക്ക് വേണ്ടി ഓടാത്തവർക്ക് വിമർശനങ്ങളെയും പരാജയങ്ങളെയും സമചിത്തതയോടെ നേരിടാൻ സാധിക്കും. അവർ സമൂഹത്തിൽ ഇടപെടുന്നത് മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനല്ല, മറിച്ച് സ്വന്തം വ്യക്തിത്വത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടാണ്. പുറത്തുനിന്നുള്ള പ്രശംസകൾ ലഭിച്ചാലും ഇല്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു. ഈ മാനസികാവസ്ഥ ജീവിതത്തിലെ സംഘർഷങ്ങൾ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും വഴിവെക്കുന്നു. അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചോദ്യം തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ നിരന്തരം ഉണർത്തും. എന്നാൽ ആന്തരികമായ സ്ഥിരത കൈവരിക്കുമ്പോൾ തലച്ചോർ അനാവശ്യമായി ഈ തിരച്ചിലുകളിൽ നിന്ന് വിശ്രമം നേടും. ഇത് നമ്മുടെ വൈകാരിക നിയന്ത്രണത്തെ ശക്തിപ്പെടുത്തും. സ്ഥിരതയുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നതോടെ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു താളം കൈവരും. പുറമേ നിന്നുള്ള പ്രക്ഷോഭങ്ങൾക്കിടയിലും ഉള്ളിലെ കടൽ ശാന്തമായിരിക്കാൻ ഈ മനസ്സ് നമ്മെ സഹായിക്കും. സമാധാനം എന്നത് ഏകാന്തതയല്ല, മറിച്ച് തിരക്കുകൾക്കിടയിലും സ്വന്തം ആന്തരിക ലോകത്തെ സുരക്ഷിതമായി സൂക്ഷിക്കലാണ്. ഇതിനായി മൈൻഡ്ഫുൾനെസ് അഥവാ വർത്തമാന നിമിഷത്തിലുള്ള അവബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ പഠിക്കുന്നതോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടും. സ്വയം പ്രചോദനം കണ്ടെത്താൻ കഴിയുന്നവർക്ക് ലോകത്തിന്റെ കൈയടികൾ ആവശ്യമില്ലാതെ വരും. ഈ ആന്തരിക ദൃഢതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മറ്റുള്ളവരുടെ വിധി തീർപ്പുകൾക്ക് അതീതമായി സ്വന്തം സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്ക് ലോകം നൽകുന്നതിനേക്കാൾ വലിയ സന്തോഷം സ്വന്തമാക്കാൻ സാധിക്കും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന ശീലം വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ സ്വാഭാവികമായ സമാധാനത്തെ കെടുത്തിക്കളയുന്നു. എന്നാൽ ആന്തരികമായ തനിമ കണ്ടെത്തുന്നത് ഈ കുതിപ്പുകളിൽ നിന്ന് വലിയൊരു തിരിച്ചു നടത്തമാണ്. നാം നമ്മളായിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. മറ്റൊരാളുടെ കണ്ണിലെ പ്രതിബിംബമല്ല നമ്മുടെ വ്യക്തിത്വം എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം കൂടുതൽ ലളിതമാകുന്നു. ഈ ലളിതബോധമാണ് യഥാർത്ഥ ജ്ഞാനം. നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹം അനാവശ്യമായ ഭയങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. മനസ്സിന്റെ ബഹളങ്ങളടങ്ങുമ്പോൾ സർഗാത്മകമായ ചിന്തകൾക്ക് അവിടെ ഇടം ലഭിക്കുന്നു. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ലോകത്തെ നോക്കിക്കാണാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആ ശാന്തത ഏതൊരു ഔഷധത്തെക്കാളും വലിയ സൗഖ്യം നമുക്ക് നൽകുന്നു. സമാധാനം എന്നത് നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പിരിമുറുക്കങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റുമ്പോൾ സ്വാഭാവികമായി തെളിയുന്ന ഒന്നാണ്. ഓരോ ദിവസവും അല്പനേരം ശാന്തമായിരിക്കാനും സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാനും സമയം കണ്ടെത്തുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വായുവിലെ തിരമാലകൾ പോലെ വന്നുപോകുന്നതാണെന്നും നമ്മുടെ ആന്തരിക ശാന്തത പാറ പോലെ ഉറച്ചതാണെന്നും തിരിച്ചറിയുക.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്,

മാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
3: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പോക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം സാഗര സംഗമം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ. ഗാനം ആവശ്യപ്പെട്ടത് പൂജപ്പുരം നിന്നും പ്രകാശൻ, നാരായണൻ എന്നിവർ. ആലാപനം പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്നാണ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴി എത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കോന്നിയൂർ ഭാസ രചന നിർവഹിച്ച് ജോൺസൺ ഏണമിട്ട ഗാനം. ചിത്രം ശേഷം കാഴ്ചയിൽ. ആലാപനം എസ് ജാനകി. ഗാനം ആവശ്യപ്പെടുന്നു ഇന്ദിരാനഗറിൽ നിന്ന് രാജലക്ഷ്മി.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിനു കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊയിലിനെ തേടി എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു എസ് ജാനകി. ഗാനം ആവശ്യപ്പെടുന്നത് പിരപ്പൻകോട് നിന്നും ജയബാലൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെവച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലിയുവാൻ. ചിത്രം പിരിയില്ലെന്ന, രചന പൂജൽ ഖാദർ, സംഗീതം KV മഹാദേവൻ, ആലാപനം KG യേശുദാസും S ജാനകിയും. ഗാനം ആവശ്യപ്പെടുന്നത് ഇളവട്ടത്ത് നിന്ന് മനു, മഞ്ജു, സൂക്ഷ്മ എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർകാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ആട്ടക്കലാശം എന്ന ചിത്രത്തിലെ ഗാനം. രചന പൂജൽ ഖാദർ, സംഗീതം എ ടി ഉമർ. ഗാനം ആവശ്യപ്പെടുന്നു എരത്താവൂരിൽ നിന്നും ഓമന, സാവിത്രി എന്നിവർ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജി യേശുദാസും സംഘവും.

ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരു മധുര സംഗീതങ്ങളിനി ഉയർത്താം സഖേ. ഒടുവിലെ ശിശിരവം മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ, കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. വലിയ കട്ടക്കാലിൽ നിന്ന് ഷീല, ഗോപൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ജെറി അമൽദേവ്, രചന ബിച്ചു തിരുമല, ആലാപനം കെ ജി യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തൊടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവെരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. എസ് ജാനകി ആലപിച്ച ഈ ഗാനം ആവശ്യപ്പെടുന്നത് തൊളിക്കോട് നിന്നും ജയചന്ദ്രൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടി ഒരു തരളരാഗം നീ കരുതി വെച്ചേക്കുമോ? പി ഭാസ്കരൻ രചിച്ച, കെ വി മഹാദേവൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം കക്ക. ആലാപനം എസ് ജാനകി. ഗാനം ആവശ്യപ്പെടുന്നത് വെള്ളോപ്പാറയിൽ നിന്ന് ഭാർഗവി, നളിനി എന്നിവർ.

0: എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്? മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. കട്ടച്ചൽക്കുഴിയിൽ നിന്ന് കൃഷ്ണൻ, ദാമോദരൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. രചന രവി വിലങ്ങൻ, സംഗീതം ശങ്കർ ഗണേശ്.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. സതീഷ് ബാബുവും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന പൂച്ചൽ ഖദർ, സംഗീതം രഘകുമാർ, ചിത്രം ധീര. ഗാനം ആവശ്യപ്പെടുന്നത് പെരുമാതൂരിൽ നിന്നും ബാലചന്ദ്രൻ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കണം, വ്യായാമം ചെയ്യണം, കഴിയുമെങ്കിൽ കുറേ ദൂരം സൈക്കിൾ ചവിട്ടണം, കുറച്ചു നേരം നീന്താൻ കഴിഞ്ഞാൽ അതിലും നല്ലത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഈ ഭൂമിയിൽ എന്തൊക്കെ എന്തൊക്കെ സുന്ദരമായിട്ടുണ്ട്! ഒന്നും രണ്ടുമല്ല, പത്തും നൂറുമല്ല, എത്രയോ കാഴ്ചകൾ, കേൾവികൾ, അനുഭവങ്ങൾ. അസാധ്യമാവും വിധം അന്തരംഗങ്ങളെ അനുഭൂതിപ്പെടുത്തുന്ന അന്യാദൃശ്യതകൾ. മൊട്ടച്ചിക്കുന്നിന് മുകളിലെ സാന്ധ്യചാരുത, അവനും ഞാനും ഒരുമിച്ച് നിന്ന് കണ്ട സായാഹ്ന പെരുമകൾ. ഞങ്ങൾക്ക് മുന്നിൽ സന്ധ്യ നിന്നു പെയ്തു. നേരത്തെ കുറുകുന്ന സന്ധ്യ അന്നേറെ നേരം കനക്കാതെ നിന്നു, കറുക്കാതെ നിന്നു. അവന്റെ ഓടക്കുഴൽ നാദധാരയിൽ സന്ധ്യ മതിമറന്നു നിന്നതാവും. എന്നിട്ടും കേട്ട് മതിയാകാതെ ചക്രവാളങ്ങളിലേക്ക് ചേക്കേറിയതാവും. അതറിയാതെ, ഇരുളൊന്നും ഓടുന്നതറിയാതെ അവനെപ്പോഴും പുല്ലാങ്കുഴലിൽ കവിത ചൊല്ലിക്കൊണ്ടേയിരുന്നു. മൊട്ടച്ചിക്കുന്നിന്റെ ഉച്ചയിൽ നേർത്ത നിലാവ് വീഴാൻ തുടങ്ങുന്നു. വിധുരമായ ഒരു ഏകാന്തത പകർന്നുകൊണ്ട് വീശിക്കടന്നുപോയ ഇളം കാറ്റ് ഞങ്ങളുടെ അരികിലേക്ക് തന്നെ തിരികെ വന്നു. ഒരു തീർത്ഥസ്പർശമായി അത് പുൽനാമ്പുകളെ എന്ന പോലെ ഞങ്ങളെയും തഴുകി തലോടി നിന്നു. നിത്യവിസ്മയമായി ഞങ്ങൾ അനുഭവിച്ച സായാഹ്ന സംഗീതം, ബാല്യകൗമാരങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഞങ്ങളിലൂടെ കടന്നുപോയ സന്ധ്യകൾ, ഒന്നിനു മുകളിലൂടെ പാറിപ്പറന്നുപോയ കരിയില പക്ഷികൾ തിരികെ എത്തിയിട്ടുണ്ടാവും. വസന്തവും ശിശിരവും എത്രയാവർത്തി വന്നുപോയിട്ടുണ്ടാവും. കാറ്റ് വട്ടം പിടിച്ചിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അനുഭവങ്ങളുടെ സമ്മോഹനതയിൽ ഇത്രയും സുന്ദരമായ മറ്റൊന്നും ഓർക്കാനില്ല തന്നെ. ഹിമശൈലഹൃദ്യത ചാരുതയാർന്ന കൈലാസയാത്രകൾക്കോ ആകാശം മുട്ടയെ ഉയർന്നു പൊങ്ങി ഉല്ലസിച്ചു നിൽക്കുന്ന വിന്ധ്യശൃംഗങ്ങൾക്കോ എന്തിന് അഗസ്ത്യന്റെ അമ്പരപ്പിക്കുന്ന ഉത്തുംഗതയ്ക്കോ പകർന്നു തരാനാകാത്ത പ്രണയത്തിന്റെ മാധുര്യം! അതായിരുന്നു മുട്ടച്ചിക്കുന്നിനോട് ഞങ്ങൾക്കുണ്ടായിരുന്ന സൗഹൃദം. ഒരിക്കലും തിരിച്ചുകിട്ടാതെ അന്യമായിപ്പോയ വസന്ത ചാരുത, ഒരു വട്ടം കൂടി ഒന്ന് പോകാമെന്ന് വച്ചാൽ അവനില്ലാതെ ഓ അത് പറ്റില്ല. അതുമാത്രമല്ല, ആ പുല്ലാങ്കുഴൽ, ഓ അതും എവിടെയോ കളഞ്ഞുപോയിരിക്കുന്നു. അവനെ കൂടാതെ, ആ പുല്ലാങ്കുഴൽ കൂടാതെ മുട്ടച്ചിക്കുന്ന് കയറാൻ എനിക്കാവില്ല. പുല്ലാനിക്കാടുകളോട് ഞാൻ എന്തു പറയും? കദളിപ്പൂവുകളോട് കള്ളം പറയുവാൻ വയ്യ. വട്ടം ചുറ്റി മുടിനാരുകളിളക്കി ഉൾക്കുള്ളിരു വെയ്യിച്ച് ഉത്സാഹത്തോടെ വീശുന്ന തളിരിലക്കാറ്റിനോടും പുളിവാക്കുകൾ വയ്യ. അവനെങ്ങോ പോയിരിക്കുകയാണെന്ന് പറയണോ? പുല്ലാങ്കുഴലെങ്ങോ മറന്നുപോയെന്ന് പറയണോ? ആര് വിശ്വസിക്കും നിലാവറ്റുപോയ പോൽ, ഒരു പൂവടർന്നു വീണ പോൽ അവന് മിറന്നുപോയിരിക്കുകയാണ് എനിക്കുമേ. വിശ്വസിക്കുവാനാവാതിരിക്കവേ ഈ പുൽനാമ്പുകൾ, തളിരിലക്കാറ്റുമേ വെണ്ണിലാവും, മുട്ടച്ചി എന്നവൻ വിളിപ്പതും കാത്തു നിൽക്കുമേ ശിലാസത്യവും. എങ്ങനെ വിശ്വസിക്കും മൃത്യുവിൻ കടലിൽ അവനാഴ്ന്നു നീലനിറമായലിഞ്ഞതും. സൗഹൃദത്തിന്റെ നിറച്ചാർത്തായിരുന്ന സകല സാന്നിധ്യമായവനെ, നീ പകർന്ന സായാഹ്ന സമ്മോഹനതകൾ, ഹൃദയരാഗത്തിന്റെ പല്ലവികൾ, പുല്ലാങ്കുഴലിന്റെ മിടിപ്പുകൾ, ഇഷ്ടം, അത്രമേലിഷ്ടം.

അച്ഛ അച്ഛൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ സംഗീതം ഏതാണ്? സിദ്ധുവിൻ്റെ ചോദ്യത്തിൽ ഞാനും നമ്പരുന്നു. ഹൃദ്യമായ സംഗീതം തൊട്ടുണർത്തിയതോ തൊട്ടുറക്കിയതോ ഒപ്പമാടാൻ തോന്നിയതോ അതോ കൂടെ പാടാൻ തോന്നിയതോ. സിദ്ധുവാണ് ഉരുണ്ടുകളിക്കാനാവില്ല. ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് അധികം ചോദിക്കാറില്ല സിദ്ധു. അമ്മ അങ്ങനെയല്ല. അവിയലാണോ തോരനാണോ അച്ഛനിഷ്ടം, പാലക്കാടാണോ തൃശ്ശൂരാണോ അച്ഛനിഷ്ടം, അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അമ്മ. ആവശ്യമുള്ള സന്ദേഹങ്ങൾ മാത്രമേയുള്ളൂ സിദ്ധുവിന്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് തടിതപ്പാൻ വയ്യ. മൈക്കൽ ജാക്സൺ, ഞാൻ സ്വയം ചോദിച്ചു, ഇഷ്ടം തന്നെ, പക്ഷേ ഹൃദ്യമായൊരിഷ്ടം അതില്ല തന്നെ. മെഹബൂബ്, കെ ജെ യേശുദാസ്, ഒന്നിനൊന്ന് ഹൃദയം കവർന്നവരാണ് ആ ഗായക പ്രതിഭകൾ. പിന്നെ ഇനി പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തു പറയാൻ ഇപ്പോൾ ഏതാ മോനെ? എന്നാലും ഞാൻ പറയാം. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു താരാട്ടുപാട്ടിൻ്റെ ലാഘവത്തോടെ പുറത്തു പെയ്യുന്ന രാത്രിമഴയുടെ വശ്യസുന്ദരമായ നേർത്ത ആ ഹൃദയതാളമുണ്ടല്ലോ, അതുതന്നെ. അതാണ് മനസ്സിൽ തട്ടിയ ഏറ്റവും ഹൃദ്യമായ സംഗീതം. ഒരു കിളിയൊച്ച, ഒരു കിളിത്തൂവൽ താഴെവീണുടയുന്ന നേർത്തമർമരം, ഒരു രാജമല്ലി വിടരുന്ന പോൽ വികാരതരളിതമായ നിസ്വനം, അതൊക്കെ ഹൃദ്യമായി എന്നെ തൊട്ടുണർത്തിയ സ്വരതരംഗങ്ങൾ. നിശാഗന്ധികൾ പൂക്കുന്ന രാത്രിയിൽ ഗന്ധർവന്മാർ പാലമരക്കൊമ്പുകളിലിരുന്ന് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഡിറ്ററി ഹാലുസിനേഷന്റെ ഏറ്റവും മധുരതരമായ അനുഭവം. മറ്റാർക്കും പരിചിതമല്ലാത്ത ശബ്ദങ്ങളുടെ വരവേൽപ്പ്. ഗന്ധർവന്മാർക്ക് ഖരാനകൾ പാടാനാവില്ല, ഗസലും പോപ്പുമൊന്നും പറ്റില്ല. നമ്മുടെ കർണാട്ടിക് അതും സാധിക്കില്ല. ഹിന്ദുസ്ഥാനി പരീക്ഷിച്ചു നോക്കിയിട്ടുമില്ല. നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമുക്ക് ചിന്തിക്കാനാവാത്ത സംഗീതത്തിൻ്റെ അന്യാദൃശമായ ഒരു ആത്മാനുഭവം. മരങ്ങൾക്കും കിളികൾക്കും മലകൾക്കും നദികൾക്കും കേൾക്കാനാവുന്ന സംഗീതാമൃതം. സമരസമാർന്ന പ്രകൃതി താളം, പ്രപഞ്ചരാഗം, ഇഷ്ടം, അത്രമേലിഷ്ടം.

പനി വന്ന് കിടന്ന രാത്രികളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാനാവുമോ? ഓർത്തു നോക്കിയാൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കും അതിഷ്ടപ്പെടും. പനി വന്ന് മരുന്ന് കുടിച്ച് കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്കിടെ വന്ന് അമ്മ നെറ്റിയിൽ തൊട്ടു നോക്കും, പനിയുണ്ടോ എന്നറിയാൻ. അമ്മോ, നീ ഒരിക്കൽ ചോദിച്ചില്ലേ കൺസേൺ എന്നതിൻ്റെ ശരിക്കും അർത്ഥം? രാത്രികളിൽ മെല്ലെ ഏറ്റവും സൗമ്യമായി നെറ്റിയിൽ പനിയുണ്ടോ എന്ന് നോക്കുന്ന അമ്മയുടെ നേർത്ത വിരൽ സ്പർശത്തേക്കാൾ വേറൊരു ഉദാഹരണം കൺസേണിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല അമ്മോ. ഉണർത്താതെയാണ് അമ്മ നെറ്റിയിൽ തൊടുന്നത്, ഉണരാതെയാണ് അത് നമ്മളറിയുന്നതും. അത്രമേൽ നനുത്തു സുഗതമായൊരു സ്പർശം. നിനക്കറിയുമോ അമ്മോ, ഈശ്വരന്മാർക്ക് പോലും നമ്മളെ അങ്ങനെ തൊടാനാവില്ല. ഒരു തീർത്ത സ്പർശമാണ് അമ്മ എന്ന് കവിക്ക് എഴുതുവാനാകുന്നത് അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ മഴ നനയാൻ വയ്യ, നനഞ്ഞാൽ ജലദോഷം വരും. പണ്ടും അങ്ങനെ തന്നെ. എന്നാലും ഇന്ന് ജലദോഷത്തെപ്പോലും പേടിയാണ്, ചെറിയ പനിയെപ്പോലും പേടിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നനയില്ല. പണ്ട് ജലദോഷത്തെയൊന്നും ഒട്ടും പേടിയില്ലാതിരുന്ന കാലം. അമ്മ എത്ര പറഞ്ഞാലും കേൾക്കില്ല, അനുസരണയില്ലാത്തവനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും മഴയത്തിറങ്ങും, മഴ നനയും. ഉച്ചി നനഞ്ഞ് മഴ മേലാകെ തുള്ളിച്ച് ശരീരമാകെ നനയ്ക്കുന്നതിൻ്റെ സുഖതാവസ്ഥ. മഴ നമ്മെ തൊടുന്നത് മനസ്സുകൊണ്ടാണ്. അതോ നമ്മുടെ മനസ്സിലാണോ മഴ തൊടുന്നത്? ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. മഴയുടെ മനസ്സ് നമ്മുടെ ദേഹത്ത് തൊടുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. മഴയുടെ മനസ്സിൻ്റെ മധുരമാം സ്പർശം നാളേറെയായി ഒന്ന് നനഞ്ഞിട്ട്, എന്നിട്ടും മറക്കാനാവാത്ത വിധം അത് ബാല്യകൗമാരങ്ങളുടെ ഓർമ്മകളുടെ സഞ്ചിയിൽ ഒരു പഴയ നിധി പോലെ ബാക്കിയാവുന്നു. മഴയുടെ സ്പർശം മറക്കാത്ത ഒരു സ്പർശം തന്നെയാണ്. അതുപോലെ സുഖതമായൊരു സ്പർശമായി എനിക്കൊരിക്കലും വെയിൽ കൊള്ളൽ അനുഭവിക്കാനാവില്ല. ചൂടിൻ്റെ ഒരു മുൾസ്പർശമില്ലാതെ വെയിലിന് തൊടാനാവില്ല. എന്നാൽ നിലാവ് അങ്ങനെയല്ല, അതിൻ്റെ സ്പർശം ഒന്ന് വേറെ തന്നെയാണ്. പണ്ട് അമ്പലത്തിലെ ഉത്സവ നാളുകളിൽ ദൂരെ നിന്ന് ബന്ധുക്കൾ വരും, വീട് നിറയെ ആളുകളാവും, മുറികൾ കൈയടക്കും, മട്ടുപ്പാവിലാവും പിന്നെയുള്ള പത്ത് നാളുകളിൽ ഉറക്കം. മീനമാസ നിലാവ് വൈദ്യുത ദീപങ്ങളേക്കാൾ മനോഹരമായി വഴിഞ്ഞൊഴുകുന്ന കാഴ്ചയുടെ കമനീയത. കൈലിയോ മുണ്ടോ വിരിച്ച് മട്ടുപ്പാവിൽ മലർന്നു കിടന്നുറങ്ങാൻ നോക്കും. നീലയും വെള്ളയും കലർന്ന ദിവ്യമായ ഒരനുഭൂതിയായി രാത്രിയും നിലാവും നിഴൽ വീശി നിൽക്കുന്നു. ഒരു വെളുത്ത കമ്പളം പോലെ അതെന്നെ പുതപ്പിക്കുന്നു. സുഖത സുന്ദരമായ ആ സ്പർശന സൗകുമാര്യതയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഉറക്കത്തിൻ്റെ ഏതോ കമനീയതയിലേക്ക് ഞാൻ അലിഞ്ഞു ചേരുന്നു. നിലാവെന്നെ തൊടുന്നു, പനിനീർ പൂവ് എന്നെ തൊടുന്ന പോലല്ല, മയിൽപ്പീലി മൃദുവായി കണ്ടടങ്ങളിൽ ഇഴയുന്ന പോലല്ല. നിലാവെന്നെ തൊടുന്നു, ഒരു തൂവൽ കണമെൻ്റെ മനസ്സിൽ മുട്ടിയിരുമ്മുന്ന പോലല്ല, ഒരു മഞ്ഞുതുള്ളി എൻ മൂർത്താവിൽ വീഴുന്നതുപോലെയുമല്ല. പറയുവാനറിയില്ല എങ്കിലും പാട്ടിൻ്റെ പല്ലവി അന്തരംഗങ്ങളിൽ അലിയുന്ന പോലെന്നു മാത്രമറിയാം. വരിക വെണ്ണിലാവിയെ, വീണ്ടും ഈ മീനമാസങ്ങളെ കുളിരണിയിക്കുവാൻ എന്ന കവിത എന്നെ തൊടുന്നു. കവിതയിൽ ഞാൻ അലിയുന്നു. കവിതയുടെ കമനീയമാം സ്പർശം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ജൂലിയ ഡഗ്ലസ് അവളുടെ പുതിയ കാവ്യസമാഹാരം എനിക്ക് തന്നു. നക്ഷത്ര ഹോട്ടലിന്റെ റിസപ്ഷനിലിരുന്ന് ചെറിയ വൈൻ ഗ്ലാസിൽ കമ്പാരിൻ നുകർന്നുകൊണ്ട് അവൾ പറഞ്ഞു, നീ ഹരീന്ദ്രനാഥ് ചാറ്റർജിയുടെ ഐ പോയറ്റ് ഡിപ് മൈ പെൻ ഇൻ മൈ ഓൺ ബ്ലഡ് ടു റൈറ്റ് എന്ന വരികൾ വായിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, ആ വരികളാണ് വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന ഖണ്ഡകാവ്യത്തിന് മുഖക്കുറിപ്പായി എഴുതിയിരിക്കുന്നത്. ജൂലിയയ്ക്ക് ആയിഷയെ അറിയില്ല, അവൾ കേട്ടിട്ടില്ല. ആത്മരക്തം വാർത്തി അവളെഴുതിയ കവിതാപുസ്തകം ഞാൻ എടുത്തു തുറന്നു നോക്കി. ബോൺമാരോ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അവളുടെ ജീവിതം, അവളുടെ രക്തം, അതാണ് ആ പുസ്തകം എന്നെനിക്ക് തോന്നി. പുതിയ പുസ്തകങ്ങൾക്ക് പൊതുവെയുള്ള ഗന്ധമായിരുന്നില്ല അതിനുണ്ടായിരുന്നത്. പഴയൊരു ലൈബ്രറിയെ അനുസ്മരിപ്പിക്കുന്ന ഗന്ധവുമായിരുന്നില്ല. ജീവിതത്തിന് ഒരു മണമുണ്ടെങ്കിൽ അതേ ഈ പുസ്തകത്തിൻ്റെ മണമാണെന്ന് അവിടെ നിന്നവരോട് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. അതിനു മുമ്പേ ജൂലിയ ഡഗ്ലസ് പടിയിറങ്ങി, നിരത്ത് കടന്ന് ഉയരങ്ങോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോഴും അവിടെ ജീവിതത്തിൻ്റെ സുഗന്ധവ്യാപിയായ കാറ്റ് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എത്രയെത്ര മണങ്ങൾ ജീവിതത്തിൻ്റെ ഗതിവേദികളിലൂടെ അനുഭവിച്ച് കടന്നു പോകുന്നു. കുട്ടിക്കാലം മുതലേ ശീലിച്ച മണങ്ങൾ. അതിൽ മറക്കാനാവാത്തത് കരപ്പൻ്റെ എണ്ണയുടെ മണമാണ്. പിന്നെ നെയ്യപ്പത്തിൻ്റെ മണം. ചെറിയാൻ കൊച്ചേട്ടൻ വലിക്കുന്ന സിഗരറ്റിൻ്റെ മണം ഇഷ്ടമായിരുന്നു, വലിച്ചു നോക്കാൻ പേടിയുമായിരുന്നു. അമ്മയുണ്ടാക്കുന്ന ചിക്കൻ്റെ മണം, സിന്ധുണ്ടാക്കുന്ന നല്ല നാടൻ തീയലിൻ്റെ മണം, നിശാഗന്ധിപ്പൂക്കളുടെ മണം. മണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അമ്മോ നിനക്കറിയുമോ ഇംഗ്ലീഷിലെ ഏറ്റവും മനോഹരമായ പദം ഏതാണെന്ന്? പെട്രിക്കർ എന്നാണ്. പുതുമണ്ണിൽ മഴത്തുള്ളികൾ വീഴുമ്പോഴുള്ള മണം, അതിനെയാണ് പെട്രിക്കർ എന്ന് പറയുന്നത്. അതിൻ്റെ തനിത്ത മാസ്മരികതയിൽ മനസ്സ് പൂക്കും, തളിർക്കും. നിലാവിന് പാലപ്പൂവുകളുടെ മണമാണോ അതോ പിച്ചകപ്പൂക്കളുടെ മണമോ? പൂക്കളുടെ മണമല്ല നിലാവിന്, നീല നിലാവിന് ഇളം മീഞ്ഞിൻ്റെ മണമാണ്, നേർത്ത ലഹരിയുടെ മണം. അപ്പോൾ വെയിലിനോ? വെയിലിൻ്റെ ഓരോരോ ഭാവങ്ങൾക്ക് ഓരോരോ മണമാണ്. ഇളവെയിലിന് കരിക്കിൻ്റെ മണമാണെങ്കിൽ ഉച്ചവെയിലിന് വലിയ പാറക്കെട്ടുകളുടെ മണമാണ്. പോക്കുവെയിലിൻ്റെ മണം പക്ഷെ വേറൊന്നാണ്, ലൈലാകത്തിൻ്റെ മണമാണതിന്. വെയിൽ മണക്കുന്നതും നിലാവ് സൗഗന്ധികമാർന്ന് ചകോരങ്ങളെ തേടുന്നതുമെല്ലാം അച്ഛനെങ്ങനെ അറിയാം? അതിനുത്തരം ഞാൻ എങ്ങനെയാണമ്മോ നിന്നോട് പറയുക? ഇനി നിർബന്ധിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, അച്ഛന് കാളിദാസനെ അറിയാം. വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ നിലാവ് പൂക്കുന്നതും രാത്രി മായുന്നതും ഇളവയിൽ മാൻകിടാവോടൊത്ത് സല്ലപിക്കുന്നതും പോക്കുവയിൽ ലൈലാകങ്ങളോടിണ ചേരുന്നതും ആ വാഗ്രാജവിലാസ ചക്രവർത്തി എഴുതി പിടിപ്പിച്ചിടുന്നു. എന്നാലും ഹൃദയാകർഷകമായി എന്നെ തൊട്ടുണർത്തുന്ന ഗന്ധം ദാമ്പത്യത്തിൻ്റെ സുഗന്ധം തന്നെയല്ലേ? പ്രണയത്തിൻ്റെ അന്യൂനമായ ആ മാസ്മരിക ഗന്ധത്തേക്കാൾ ഈ ഭൂതലത്തിൽ എൻ്റെ മനസ്സിനെ പ്രാണഹർഷമാക്കുന്ന മറ്റേത് ഗന്ധമാണുള്ളത്? വിഷ്ണു രമയ്ക്ക്, നിശയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ എന്ന പോലെ പ്രിയ സൈന്ധവമേ, നിന്നെ

കളിയടക്കി കഴിച്ച് കുറെ കഴിയുമ്പോൾ നാവിലൊരു രുചി വരും. കുട്ടിക്കാലത്തെ അനുഭവിച്ച ഒരു രുചി. ഇന്നിപ്പോൾ കളിയടക്ക കഴിച്ചിട്ട് നാളേറെയാകുന്നു. എന്നാലും ആ രുചി നാവിൽ നിന്നറ്റുപോയിട്ടില്ല. ഒരു ശിവരാത്രിയുടെ ഓർമ്മയ്ക്ക് എന്ന പേരിൽ ഒരു കഥ എഴുതാൻ തന്നാൽ ആദ്യം എഴുതുക കളിയടക്കയെക്കുറിച്ച് തന്നെ. ശിവരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പോക്കറ്റിൽ കളിയടക്കയുണ്ടാവും. ചുമ്മാ ചവച്ച് നടക്കാൻ ഒരു രസം. കുട്ടിക്കാലത്ത് രുചികളിൽ പിന്നെ ഓർമ്മ മിൽക്ക് ബാറിലെ മോദകമാണ്. സ്കൂളിന് പുറത്ത് നേരെയെതിരെ മിൽക്ക് ബാറും തൊട്ടടുത്ത് ഉദയ ബേക്കറിയും. ഇടയ്ക്കിടെ അവിടെ പോയി ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്കേ ഉള്ളൂ, കുട്ടികൾക്കില്ല. ഇനി സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കലും ഒരു ചായ വാങ്ങി കുടിക്കാനുള്ള നയാ പൈസ കയ്യിൽ കാണുകയുമില്ല. മിൽക്ക് ബാറിൽ നിന്ന് ആദ്യമായി മോദകം വാങ്ങിത്തരുന്നത് പോലീസ് കുട്ടനാണ്. അതുകൊണ്ടാവുമോ ഇന്നും അവനെ കാണുമ്പോൾ നാവിൽ മോദകം രുചിക്കുന്നത്. ഒരിക്കൽ ഞാനത് സുരേഷ് ബാബുവിനോട് പറഞ്ഞു. പോലീസ് കുട്ടൻ ഒരു സുഖി

ായതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. മോദകത്തിന് ആരാവും സുഖിയൻ എന്ന് പേരിട്ടത്? അതോ മറ്റേതെങ്കിലും പേര് പറഞ്ഞു പറഞ്ഞ് സുഖിയൻ എന്നായതായിരിക്കുമോ? ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ. ചാരായത്തിന്റെ രുചിയായിരുന്നു ജെമിനിക്കിഷ്ടം. ആ രുചിയാണ് അയാളെ കൊണ്ടുപോയതും. ചായയുടെ രുചിയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചേട്ടൻ പറയും. ചായ സൗഹൃദത്തിൻ്റെതാണത്രേ, ഊഷ്മളമായ ബന്ധങ്ങളുടേതാണത്രേ. സദാ ഏലം ചവച്ചു നടക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ രുചി അവന് ലഹരിയായിരുന്നു. എത്ര മധുരമുള്ളതാണെങ്കിലും തേനിൻ്റെ രുചി തുടരുവാൻ വയ്യ. അമൃതിനെന്തായിരിക്കും രുചി? ദേവന്മാർക്ക് അറിയുമായിരിക്കും, അവർക്കല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല. അമൃത് കട്ടുകുടിച്ച അസുരന്മാർ ആരെങ്കിലും ഉണ്ടാവുമോ? കട്ടുകുടിച്ചാൽ രുചി കൂടുമെന്നാണ് മാധവിയമ്മയുടെ പ്രമാണം. സത്യത്തിൽ അമൃത് കട്ടുകുടിച്ചത് ദേവന്മാരാണത്രേ. അസുരന്മാർക്ക് കിട്ടേണ്ടതായ അമൃത് ദേവന്മാർ സൂത്രത്തിൽ തട്ടിയെടുക്കുകയായിരുന്നു. കഥയിൽ അങ്ങനെ എന്തെല്ലാം പറയാം, എങ്ങനെയെല്ലാം മാറ്റം വരുത്താം. കഥ തന്നെ മാറ്റങ്ങളുടേതാണ്, രുചിക്കൂട്ടുകളുടേതാണ്. കഥകളുടെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. രുചിയിലെക്കാലവും നാവിൽ തങ്ങി നിൽക്കുന്നത് അമ്മയുണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരിയുടെ രുചി തന്നെയാണ്, മറക്കാനാവാത്ത രുചി. ഭാസ്കരൻ മാമ നല്ല അവിയലുണ്ടാക്കും, എണ്ണ തോരാത്ത അവിയൽ, നല്ല കായ ചേർത്ത അവിയൽ. ഓരോ കഷ്ണങ്ങളായി എടുത്തു കഴിക്കാൻ തോന്നും. ഓരോന്നിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെ. എണ്ണ വഴറ്റിയ വഴുതിനയുടെ കഷ്ണങ്ങൾ അവിയലിൽ അലുവക്കഷ്ണം പോലെ കിടക്കും. ചെനക്കലിൽ വർഗീസേട്ടൻ്റെ കവിതാ ഹോട്ടലിൽ നിന്ന് സാമ്പാർ കഴിച്ചിട്ടുണ്ട്. പൊറോട്ടയും സാമ്പാറുമാണ് അവിടുത്തെ സവിശേഷത. ബീഫും ചിക്കനുമൊക്കെ ഉണ്ടായിരുന്നതാണ്. ആരും വാങ്ങാതെ വന്നപ്പോൾ അത് നിർത്തി. വാങ്ങാത്തതിന് കാരണം സാമ്പാറായിരുന്നു. അത്രയും നല്ല സാമ്പാർ ഒഴിവാക്കി ബീഫും ചിക്കനും കഴിക്കാൻ ചെനക്കലുകാർക്ക് കഴിയുമായിരുന്നില്ല. നാവിലിന്നും മാറാതെ നിൽക്കുന്ന രുചി ഇടിച്ചമ്മന്തിയുടെ രുചിയാണ്. പുളിയും എരിവും ഉപ്പും സമാസമും ചേർന്ന് രുചിയുടെ ഒരു കളിവിളയാട്ടം. ഇഡലിയോട് ചേർത്തും ദോശയോട് ചേർത്തും ഇടിച്ചമ്മന്തി കഴിക്കാം. ചോറിനും അത് കറിയാണ്. അമ്മ ഇടിച്ചുണ്ടാക്കിയ ഇടിച്ചമ്മന്തിയുടെ രുചി അത് വേറൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല തന്നെ. കട്ടച്ചക്കുഴിയിലെ ചിക്കൻ രുചിയുടെ രാസസമോഹനതയുണർത്തുന്നു. ജ്യോതി ഉണ്ടാക്കി തന്നിരുന്ന ചായ, കമ്പനിമുക്കിൽ ജോണി ഉണ്ടാക്കുന്ന ചായ, കരകുളത്ത് കൂട്ടപ്പൂ തട്ടുകടയിലെ മുട്ട ബജി, പിന്നെ രവിയേട്ടൻ ഉണ്ടാക്കുന്ന വാഴയ്ക്കപ്പം. രുചി നാവിൽ നിന്ന് പോവില്ല. എന്നാലും എന്തൊക്കെ പൊരിച്ചതും വറുത്തതും തിന്നാലും അവധിക്കാലങ്ങളിൽ വീട്ടിൽ നിന്നപ്പോൾ പകൽ 11 മണിനേരത്ത് കാന്താരിമുളകും പച്ചമാങ്ങ അച്ചാറും ചേർത്ത് കഴിച്ച പഴങ്കഞ്ഞിയുടെ ആ രുചി ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ആകാശത്തിന്റെ അപാരതകളിൽ എവിടെയോ ഉണ്ടെന്ന് കേൾക്കുന്ന സർവസുഖസമ്പന്നമായ സ്വർഗം എനിക്ക് വേണ്ട. ഗന്ധർവന്മാരും കിന്നരന്മാരും വീണമീട്ടിപ്പാടുന്ന സുഖലോകങ്ങളും എനിക്ക് വേണ്ട. വർണ്ണപ്പൊട്ടുകൾ വാരി വിതറുന്ന വസന്തത്തിന്റെ പൂക്കാലമൊന്നും വേണ്ട. അവയുടെ ആത്മാവിൽ ചേക്കേറുന്ന തലങ്ങളൊന്നും വേണ്ട. മഴവിൽ കൊടികൾ സംജാതമാകുന്ന മഴയുടെ ഈറ്റില്ലമായ മേഘലോകങ്ങളും എനിക്ക് വേണ്ട. പകരം മുട്ടച്ചിക്കുന്നിൻ്റെ മുകൾ തട്ടും സുഖീനും പഴങ്കഞ്ഞിയും തരുന്ന രുചിയും പുല്ലാങ്കുഴലിൻ്റെ മിടിപ്പുകളും നാടിൻ്റെ മണവുമൊന്നും എന്നിൽ നിന്ന് അടർത്തി മാറ്റാതിരുന്നാൽ മാത്രം മതി. ഈ മണ്ണിൻ്റെ ഹൃദയത്തോട് എൻ്റെ ആത്മാവ് അലിഞ്ഞു കിടക്കുന്നത് കാണുക. ഈ നാടിൻ്റെ ആത്മാവിൽ എൻ്റെ രക്തം പൊടിഞ്ഞു കിടക്കുന്നതും കാണുക. ഇവിടുത്തെ ഇലഞ്ഞി മരത്തിൻ്റെ കാറ്റിൽ എൻ്റെ മണം, മുളങ്കാടുകളിൽ എൻ്റെ സ്വരം. ഈ സ്വർഗം ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ വയ്യ. എങ്ങും പോയാൽ ഞാൻ ഈ പാട്ടുകൾ കേൾക്കുന്നതെങ്ങനെ? ഈ മുറി, ഈ പുസ്തകങ്ങൾ, എൻ്റെ റേഡിയോ, അലസമായി വാരി വലിച്ചിട്ടിരിക്കുന്ന പലനിറം പോന്ന പേനകൾ, പിന്നെ നീ. ഇതൊക്കെ ഉപേക്ഷിച്ച് എനിക്കെങ്ങും പോവാൻ വയ്യ. കാരണം ഈ മണ്ണ് ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യരെ വായിച്ചെടുക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കലകളിലൊന്നാണ്. ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അല്ല അത്. ഒരു പുസ്തകത്തിന് പുറംചട്ടയുണ്ട്, അധ്യായങ്ങളുണ്ട്. അവസാന പേജിലെത്തുമ്പോൾ അതിന്റെ ആശയം മനസ്സിലാക്കാനും കഴിയും. എന്നാൽ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. അവർ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥകൾ മറച്ചുവെച്ചാണ് നടക്കുന്നത്. അവർ ചിരിക്കുന്ന മുഖങ്ങൾക്കുള്ളിൽ കരച്ചിലുകളും നിശബ്ദതകൾക്കുള്ളിൽ കൊടുങ്കാറ്റുകളും സാധാരണത്വത്തിനുള്ളിൽ അതിജീവനത്തിന്റെ മഹാകാവ്യങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുന്നു. പക്ഷേ ഇന്നത്തെ ലോകത്തിന് അതൊന്നും അറിയേണ്ടതില്ല. ഒരു നിമിഷം മതി, ഒരു ചിത്രം മതി, ഒരു വീഡിയോ മതി, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മതി. ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതത്തെയും വിധിക്കാൻ അത്രമാത്രം തെളിവുകൾ ധാരാളമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. കാരണം ഇന്ന് സത്യത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അഭിപ്രായങ്ങളാണ്. ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പ് മതി ഒരു മനുഷ്യനെ മടിയനായി മുദ്രകുത്താൻ. ഒരു ഫോട്ടോ മതി അയാളെ കുറ്റവാളിയാക്കാൻ. ഒരു വാചകം മതി അയാളുടെ സ്വഭാവം അളക്കാൻ. എന്നാൽ ആ ചിത്രത്തിന് മുൻപും ശേഷവും ഉണ്ടായിരുന്ന ജീവിതം ആരും അന്വേഷിക്കാറില്ല. അത്തരമൊരു ലോകത്തിലാണ് രാംകിഷൻ ജീവിച്ചിരുന്നത്. നഗരത്തിന്റെ തിരക്കുകൾക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പ്രധാന കവാടത്തിനരികിൽ എല്ലാ ദിവസവും രാത്രി കാവലിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ആരും ഓർക്കാറില്ല. ഫ്ളാറ്റിലെ കുട്ടികൾക്ക് അദ്ദേഹം ഗാർഡംഗൾ മാത്രമാണ്. താമസക്കാർക്ക് ഒരു യൂണിഫോം ധരിച്ച ജീവനക്കാരൻ. സന്ദർശകർക്കാകട്ടെ ഗേറ്റ് തുറന്നുകൊടുക്കുന്ന ഒരാൾ. പക്ഷേ ആ യൂണിഫോമിനുള്ളിൽ ഒരു ജീവിതമുണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരച്ഛന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ ക്ഷീണമുണ്ടായിരുന്നു. അവയൊന്നും ആരും കണ്ടില്ല. ഒരു രാത്രി അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റമായി മാറി. സത്യത്തിൽ അത് ഉറക്കമായിരുന്നില്ല. ഉറക്കം മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. ക്ഷീണം മനുഷ്യനെ കീഴടക്കുന്ന ഒന്നാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രാംകൃഷ്ണനെ കീഴടക്കിയത് ക്ഷീണമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ജോലിക്കെത്തിയ അദ്ദേഹം അടുത്ത ഷിഫ്റ്റും ഏറ്റെടുത്തിരുന്നു. അധികമായി കിട്ടുന്ന കുറച്ച് രൂപയ്ക്ക് വേണ്ടിയല്ല അത് എന്ന് മാത്രം. വീട്ടിൽ പഠിക്കുന്ന മകന്റെ ഫീസും രോഗിയായ അമ്മയുടെ മരുന്നും മാസാവസാനത്തെ വാടകയും അദ്ദേഹത്തെ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു. ദരിദ്രരുടെ ജീവിതത്തിൽ വിശ്രമം എന്ന വാക്ക് പലപ്പോഴും ഒരു ആഡംബരമാണ്. അവരുടെ ജീവിതം മണിക്കൂറുകളാൽ അല്ല, ബാധ്യതകളാലാണ് അളക്കപ്പെടുന്നത്. അന്ന് രാത്രിയും അദ്ദേഹം തന്റെ ജോലി ചെയ്തു. പിൻമതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞു. താമസക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. ഗേറ്റിനരികിലൂടെ കടന്നു പോകുന്ന ഓരോ വാഹനത്തെയും ശ്രദ്ധിച്ചു. അവസാനം ശരീരം തോറ്റു. മനുഷ്യൻ ജയിച്ചെടുത്ത് ശരീരം തോറ്റു. അദ്ദേഹം 3 മിനിറ്റ് കണ്ണടച്ചു. അതുതന്നെയായിരുന്നു അയാളുടെ വിചാരണയ്ക്ക് കാരണമായത്.

ഒരു മൊബൈൽ ഫോൺ ക്യാമറ ആ നിമിഷം പിടിച്ചെടുത്തു. പിന്നീട് ആ വീഡിയോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് യാത്രയായി, അവിടെ നിന്ന് വിധികളിലേക്ക്. അതിശയകരമായ കാര്യം, മനുഷ്യർ പലപ്പോഴും ജഡ്ജിമാരാകാൻ എത്ര പെട്ടെന്ന് തയ്യാറാകുന്നു എന്നതാണ്. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാതെ, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ, അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ച് ഒരു സൂചന പോലുമില്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ നാം വിധികൾ പ്രഖ്യാപിക്കുന്നു. സോഷ്യൽ മീഡിയ മനുഷ്യർക്കൊരു പുതിയ ശക്തി നൽകിയിട്ടുണ്ട്. മുമ്പ് അധികാരമുള്ളവർക്ക് മാത്രമേ പരസ്യമായി അപമാനിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് എല്ലാവർക്കും അതിന് കഴിയും. അതുകൊണ്ട് തന്നെ സഹാനുഭൂതി എന്ന ഗുണത്തിന് ഇന്നത്തെ കാലത്ത് മുമ്പെങ്ങുമില്ലാത്തത്ര വിലയുണ്ട്. കാരണം സാങ്കേതികവിദ്യ മനുഷ്യനെ കൂടുതൽ ബന്ധിപ്പിച്ചെങ്കിലും പലപ്പോഴും കൂടുതൽ മനസ്സിലാക്കുന്നവനാക്കിയിട്ടില്ല. രാംകിഷൻ തന്റെ വിശദീകരണം പറയുമ്പോൾ അവിടെയുണ്ടായിരുന്നവർ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അവർ കണ്ടത് 3 മിനിറ്റുകളായിരുന്നു. അദ്ദേഹം ജീവിച്ചത് 8 വർഷങ്ങളായിരുന്നു. അവർ കണ്ടത് ഉറക്കമായിരുന്നു. അദ്ദേഹം അനുഭവിച്ചത് അധ്വാനമായിരുന്നു. അവർ കണ്ടത് ഒരു പിഴവായിരുന്നു. അദ്ദേഹം കാഴ്ചവച്ചത് 1000 കണക്കിന് ദിവസങ്ങളിലെ ആത്മാർത്ഥതയായിരുന്നു. മനുഷ്യരെ വിലയിരുത്തുമ്പോൾ നമ്മൾ പതിവായി ചെയ്യുന്ന തെറ്റും ഇതുതന്നെയാണ്. ഒരു തെറ്റിനെ അടിസ്ഥാനമാക്കി മുഴുവൻ വ്യക്തിത്വത്തെയും അളക്കുന്നു. ഒരു വീഴ്ചയെ അടിസ്ഥാനമാക്കി മുഴുവൻ ജീവിതത്തെയും വിധിക്കുന്നു. ഒരു മോശം ദിവസത്തെ അടിസ്ഥാനമാക്കി ഒരു മനുഷ്യനെ നിർവചിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമാണ്. ഏറ്റവും നല്ല അധ്യാപകനും ചിലപ്പോൾ ക്ഷീണിക്കും. ഏറ്റവും നല്ല ഡോക്ടർക്കും തെറ്റുകൾ സംഭവിക്കാം. ഏറ്റവും നല്ല മാതാപിതാക്കൾക്കും ചിലപ്പോൾ മക്കളോട് ദേഷ്യം വരും. ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജീവനക്കാരനും ഒരിക്കൽ ഇടറിപ്പോകാം. അതാണ് മനുഷ്യനായിരിക്കുക എന്നതിന്റെ അർത്ഥം. പൂർണത മനുഷ്യന്റെ സ്വഭാവമല്ല, അപൂർണതയാണ്. അതുകൊണ്ടാണ് സഹാനുഭൂതി അനിവാര്യമാകുന്നത്. ഒരാളെ വിലയിരുത്തുന്നതിന് മുൻപ് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള മനസ്സ് സമൂഹത്തിന് ആവശ്യമാണ്. കാരണം ഓരോ പെരുമാറ്റത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. ഓരോ മുഖത്തിനു പിന്നിൽ ഒരു പോരാട്ടമുണ്ട്. ഓരോ നിശബ്ദതയ്ക്കും പിന്നിൽ പറയാതെ വെച്ച വേദനകളുണ്ട്.

രാംകൃഷ്ണന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു വലിയ സത്യം കൂടിയാണ്. ഈ ലോകം പ്രവർത്തിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യരുടെ അധ്വാനത്തിലാണ്. രാത്രിയിൽ കാവലിരിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർ, വീഥികൾ വൃത്തിയാക്കുന്ന തൊഴിലാളികൾ, അർദ്ധരാത്രിയിൽ രോഗികളെ നോക്കുന്ന നഴ്സുമാർ, പുലർച്ചെ നഗരത്തെ ഉണർത്തുന്ന ഡ്രൈവർമാർ, അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ടു പോകില്ല. പക്ഷെ അവരെ കാണുന്നത് പലപ്പോഴും അവർ ഒരു പിഴവ് ചെയ്യുമ്പോഴാണ്. നല്ല കാര്യങ്ങൾ മനുഷ്യർ പെട്ടെന്ന് മറക്കും, പിഴവുകൾ അവർ ദീർഘകാലം ഓർക്കും. അതുകൊണ്ടാണ് കൃതജ്ഞത ഒരു മഹത്തായ ഗുണമാകുന്നത്. മറ്റൊരാളുടെ അധ്വാനത്തെ കാണാൻ കഴിയുക എന്നത് തന്നെ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ അടയാളമാണ്. അന്ന് രാത്രി ചെയർമാന്റെ മകൻ രാംകൃഷ്ണനോട് മാപ്പ് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മാറിയത് ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, ഒരു കാഴ്ചപ്പാടായിരുന്നു, ഒരു മുൻവിധിയായിരുന്നു, ഒരു സമൂഹത്തിന്റെ മനോഭാവമായിരുന്നു. കാരണം യഥാർത്ഥ വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ നിന്നല്ല വരുന്നത്, മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. അവസാനം നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒരു അദൃശ്യമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം, സ്വപ്നങ്ങൾ തകർന്നതിന്റെ വേദനകളാകാം, നമുക്കറിയാത്ത അനേക മുറിവുകളാകാം. അതുകൊണ്ട് വിധിക്കാൻ തിടുക്കപ്പെടാതിരിക്കുക. പരിഹസിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിമർശിക്കുന്നതിന് മുൻപ് ചോദിച്ചറിയുക. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ഒരിക്കലും 3 മിനിറ്റുകൾ കൊണ്ട് അളക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് രാത്രികളുടെ അധ്വാനവും പറയാതെ വച്ച സങ്കടങ്ങളും പൂർത്തിയാകാത്ത സ്വപ്നങ്ങളും നിലച്ചുപോകാത്ത പ്രതീക്ഷകളും ചേർന്നതാണ് ഓരോ മനുഷ്യ ജീവിതവും. ആ സത്യത്തെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ കണ്ണുകൾ കാണാൻ തുടങ്ങുന്നത് വെറും മുഖങ്ങളെയല്ല, മനുഷ്യരെയായിരിക്കും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംരംഭകർക്കായുള്ള സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് 1 സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2ാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 2ാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. June 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1ാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്തമാസം 5-നകം താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ലക്ഷദ്വീപ് MP ഹംദുള്ള സയീദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാ നദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല

0: ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഇന്ന് ഉച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം 1 നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
0: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്കൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
0: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19 പുലർച്ചെ 2:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSP പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം മെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് ജൂലൈ 16ലാണ്. 1872 ജൂലൈ 16, ദക്ഷിണ ധ്രുവ പ്രദേശത്ത് കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യൻ, ആർട്ടിക് മേഖലയ്ക്ക് കുറുകെ ആദ്യത്തെ വ്യോമയാത്ര നടത്തിയ സാഹസിക പര്യവേക്ഷകൻ റോൾഡ് അമുണ്ട്സൺ ഭൂജാതനായിരിക്കുന്നു. 1885 ജൂലൈ 16, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ ഒരു പരീക്ഷണശാലയിൽ പേപ്പെട്ടി വിഷത്തിനുള്ള വാക്സിൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. 1929 ജൂലൈ 16, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR സ്ഥാപിതമായിരിക്കുന്നു. 1945 ജൂലൈ 16, ആണവയുഗം പിറന്നിരിക്കുന്നു. ലോസ് അലമോസിൽ ഏറ്റവും വിനാശകരമായ ആറ്റം ബോംബ് ദേ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന ചണ്ഡീഗഡ് പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന ചണ്ഡീഗഡ് പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. റോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോട്ട്

0: ോടിയായി ഓഗസ്റ്റ് 15 വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹന്റ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിനു ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 4, വയോജനങ്ങളും ആരോഗ്യവും.

0: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. ഞാൻ ലക്ഷ്മി, എനിക്കൊപ്പം എന്റെ മുത്തച്ഛൻ ഭരത്. ഞങ്ങൾ ഒരുമിച്ച് വയോജനങ്ങളുടെ അവകാശങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണം, അവരുടെ മാഹാത്മ്യം എന്നിവ സംബന്ധിച്ച ചില സുപ്രധാന വിവരങ്ങൾ നൽകട്ടെ. സംസ്കാരത്തിന്റെ പ്രൗഢമായ പാരമ്പര്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. എല്ലാ മതങ്ങളും സമൂഹങ്ങളും സംസ്കാരങ്ങളും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം ആദരിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം വളർത്തുന്ന മണ്ണാണ് നമ്മുടേത്. നമ്മുടെ വയോജനങ്ങളാണ്, അവരാണ് പരസ്പര ബഹുമാനവും ആദരവും അംഗീകാരവും എല്ലാം നമ്മെ പഠിപ്പിച്ചത്.
1: പക്ഷേ ഇന്നത്തെ അതിശീകരം മുന്നേറുന്ന ലോകത്ത്, ഓരോരുത്തരും അവരവരുടേതായ ലോകത്ത് മാത്രം മുന്നേറുമ്പോൾ, നമ്മുടെ മുതിർന്ന തലമുറയെ നാം ആദരിക്കുവാനും അംഗീകരിക്കുവാനും പരിഗണിക്കുവാനും മറന്നുപോകുന്നു. മികച്ച സംസ്കാരവും ജീവിത മൂല്യങ്ങളും ഒരിക്കൽ നമ്മെ പഠിപ്പിച്ച മുതിർന്ന തലമുറയെ നമ്മൾ അവഗണിക്കുന്നു.
0: അങ്ങ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്നാൽ അത് ശരിയല്ല. നമ്മൾ മുതിർന്ന തലമുറയെ ബഹുമാനിക്കുന്നുണ്ട്.
1: എന്നാൽ എല്ലാവരും അപ്രകാരം അവർക്ക് അർഹിക്കുന്ന സ്നേഹാദരങ്ങൾ നൽകാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത്ര അധികം വയോജന കേന്ദ്രങ്ങൾ രാജ്യത്ത് ഉണ്ടാവുന്നത് എങ്ങനെ? അത്തരം കേന്ദ്രങ്ങളിൽ കഴിയുന്നവരുടെ വേദനകളും കണ്ണീരിന്റെ നനവും നാം കാണാത്തത് എന്തേ?
0: ഒരു മുതിർന്നയാൾക്കും അത്തരം വേദനയോ നിസ്സഹായതയോ ഇല്ല. അവർ സ്വയം പര്യാപ്തരും സമാധാനമായി കഴിയുന്നവരുമാണ്. ഇപ്രകാരം നമ്മുടെ വയോജനങ്ങളുടെ സ്വയം പര്യാപ്തതയും സമാധാനവും ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി നടത്തുന്നത്.
1: ശരിയാണ്, നമ്മെ നടക്കുവാനും സംസാരിക്കുവാനും ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനും പഠിപ്പിച്ചത് അവരാണ്.
0: നമ്മുടെ സമൂഹത്തെ ഒരിക്കൽ താങ്ങി നിർത്തിയ, നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചവരായ വയോജനങ്ങളെ ശാക്തീകരിക്കേണ്ട ഘട്ടം ഇത് തന്നെയാണ്. നമ്മുടെ വയോജനങ്ങൾ ആർക്കു മുൻപിലും തലകുനിക്കേണ്ടവരാകരുതെന്നും അവർ നിസ്സഹായരല്ല എന്ന് തെളിയിക്കുന്നതിനുമാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത്.
1: സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഈ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ശക്തിയും കരുത്തുമേകും.

0: എനിക്ക് പ്രായം 65. സുഹൃത്തുക്കളെ, മുതിർന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പായി പറയട്ടെ, നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കൊപ്പമാണെങ്കിലും നിങ്ങൾ ആരെയും ആശ്രയിക്കരുത്. നിങ്ങളുടേതായ കഴിവിലും ശക്തിയിലും കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതം ആനന്ദകരമായി തീരുന്നത്. അത് ആരോഗ്യ കാര്യങ്ങളിലും പെൻഷൻ നിയമ സാമ്പത്തിക കാര്യങ്ങളിലും എല്ലാം.
1: മുത്തച്ഛ, ഇതിനു മുമ്പ് വരെ വയോജനങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അറിവുകൾക്കുമായി മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഈ പരിപാടിയിലൂടെ വയോജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വെളിച്ചം വീശുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്.
0: എങ്കിൽ ലക്ഷ്മി, എന്താണിത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കായി ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്?
1: മുത്തച്ഛനെ പോലെയുള്ള മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ, സഞ്ചരിക്കാൻ പ്രയാസമുള്ളവർ, സംസാരത്തിനും കേൾവിക്കും പ്രയാസമുള്ളവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളെല്ലാം നമ്മൾ ഇന്ന് പറയുന്നുണ്ട്.
0: ഇന്ന് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട

0: ശ്രോതാക്കളോടും പറയട്ടെ, നിങ്ങളൊരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ ആരെയും ഒന്നിനെയും ആശ്രയിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ് എന്ന് കരുതുക. ഒരാൾ നമ്മോട് ആ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിലും നാം ആരെയും ആശ്രയിക്കരുത്. നാം നിസ്സഹായരാണെന്ന് കരുതരുത്. നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടിയിലൂടെ സർക്കാർ പദ്ധതികളിലൂടെ വയോജനങ്ങൾക്ക് എങ്ങനെ സ്വയം കരുത്ത് ആർജിക്കാം എന്ന് വ്യക്തമാക്കുകയാണ്.
1: മുത്തച്ഛ, അങ്ങൊരു റേഡിയോ അതിഥിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്താണ് നമ്മുടെ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം വയോജനങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ന് പറയാമോ?
0: ഉറപ്പായും. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് സമൂഹത്തിന്റെ വിവിധ വയോജന വിഭാഗങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ മന്ത്രാലയത്തിന് രണ്ട് പ്രാഥമിക ഘടകങ്ങളുണ്ട്. ഒന്ന്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. രണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഇന്നത്തെ നമ്മുടെ വിഷയം ആരോഗ്യം എന്നതായതിനാൽ ശാരീരിക വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് ശാക്തീകരണ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കാം.
1: മുത്തച്ഛ, എങ്ങനെയാണ് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ വ്യക്തിപരമായി അങ്ങേക്ക് ഉപകാരപ്രദമായത് എന്ന് വ്യക്തമാക്കാവോ? നമ്മുടെ വയോജനങ്ങൾക്ക് അവ എപ്രകാരം ഉപകാരപ്രദമാകുമെന്നും ആവശ്യ നേരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഇതിലൂടെ കഴിയുമെന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായും ലക്ഷ്മി. ശാരീരിക വൈകല്യങ്ങളുള്ള വ്യക്തികൾക്ക് വേണ്ടി 2006 നടപ്പിലാക്കിയ ദേശീയ നയത്തെ പറ്റി ആദ്യം പറയാം. ഭാരത സർക്കാർ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ശാരീരിക വൈകല്യങ്ങളുള്ളവർക്കായി നിരവധി സൗകര്യങ്ങൾ ഈ മന്ത്രാലയത്തിലൂടെ നൽകുന്നുണ്ട്.
1: എങ്ങനെയെല്ലാമുള്ള സൗകര്യങ്ങളാണ് മുത്തച്ഛ?
0: ശാരീരിക വൈകല്യങ്ങളുള്ളവരുടെ പുനരധിവാസം, ശാരീരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവ പ്രവർത്തനരഹിതമായവർ എന്നിവർക്ക് സഞ്ചാര സഹായികൾ നൽകി അവരെ പൂർവാവസ്ഥയിൽ എത്തിക്കൽ.
1: മുത്തച്ഛ, ഇക്കാര്യങ്ങൾ അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ?
0: ഉറപ്പായും ലക്ഷ്മി, ഉറപ്പായും. ശാരീരിക വൈകല്യമുള്ളവർക്കായി ഉപകരണങ്ങൾ ഘടിപ്പിക്കൽ, ഉപകരണങ്ങൾ വാങ്ങി നൽകൽ എന്നിവയെല്ലാം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ കാലുകൾ അല്ലെങ്കിൽ ആവശ്യമായ മറ്റുപകരണങ്ങൾ വാങ്ങി നൽകുന്നതിനും ആവശ്യക്കാർക്ക് ശസ്ത്രക്രിയകൾ നടത്തി ചലനശേഷി വീണ്ടെടുക്കുവാനും പദ്ധതികളുണ്ട്.
1: പല പ്രായമായവർക്കും കാഴ്ചയും കേൾവിയും കുറയുകയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവർക്ക് കണ്ണടകളും ശ്രവണ സഹായികളും ഇത്തരക്കാർക്ക് ലഭിക്കുമോ മുത്തച്ഛ?
0: തീർച്ചയായും, തീർച്ചയായും. സാധാരണ ജീവിതം സുഗമമാക്കാൻ അത്യാധുനിക ശ്രവണ സഹായികളും ദീൻ ദയാൽ ഡിസേബിൾഡ് റിഹാബിലിറ്റേഷൻ സ്കീം വഴിയും മറ്റും നൽകുന്നതും മുതിർന്ന പൗരരുടെ ജീവിതാന്തസ് ഉയർത്തുവാൻ വേണ്ടിയാണ്.
1: ഓ, അത് കൊള്ളാലോ. ശാരീരിക വൈകല്യമുള്ളവർക്ക് ഈ സൗകര്യങ്ങൾ അവരുടെ ജീവിതം മാറ്റിമറിക്കും. തീർച്ച.
0: ശരിയാണ് ലക്ഷ്മി. നമ്മുടെ സമൂഹത്തിൽ എല്ലാ തുറകളിൽ നിന്നുള്ള വ്യക്തികളുമുണ്ട്. ചിലർ ആരോഗ്യവാന്മാരും കഴിവുള്ളവരുമാണ്. മറ്റു ചിലർ സാമ്പത്തികമായും ശാരീരികമായും പ്രയാസം നേരിടുന്നവരുമാണ്. ആവശ്യക്കാർക്ക് ഈ സേവനങ്ങൾ നൽകുന്നതിനാണ് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ശ്രമിക്കുന്നത്.
1: കൃത്രിമ കാലുകളും മറ്റു സഹായികളും എങ്ങനെ ആളുകൾക്ക് കിട്ടും മുത്തച്ഛ?
0: നിങ്ങൾ എല്ലാവരും ഇനി പറയുന്നത് കേട്ടാൽ അത്ഭുതപ്പെടും. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം സന്നദ്ധ സംഘടനകളുമായി ചേർന്നും ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്നുമാണ് ഈ പ്രധാന ജോലികൾ നടത്തുന്നത്.
1: പക്ഷേ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നത്?
0: റെഡ് ക്രോസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളും ആരോഗ്യവകുപ്പും ക്രമമായി ക്യാമ്പുകൾ നടത്തും. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്യാമ്പിലെത്തി പേര് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ സഹായവും കൃത്രിമ കാലുകൾ അടക്കം വാങ്ങാനും കഴിയും.
1: മുത്തച്ഛ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സേവനങ്ങള് സിറ്റികളിൽ കഴിയുന്നവർക്ക് മാത്രമാണോ?
0: അല്ല, ഗ്രാമ നഗര വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാവർക്കും ലഭിക്കും.
1: മുത്തച്ഛ, കൃത്രിമ കാലുകളുടെ മാത്രം വിതരണമേ ഉള്ളോ അതോ മറ്റുപകരണങ്ങളും ലഭിക്കുമോ?
0: ഓ, അത് മാത്രമല്ല, ക്രച്ചസ്, വീൽചെയർ, ശ്രവണ സഹായി തുടങ്ങിയ ഉപകരണങ്ങൾ എല്ലാം ക്യാമ്പുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്.
1: ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സൗകര്യങ്ങൾ വയോജനങ്ങൾക്ക് മാത്രമുള്ളതാണോ അതോ ചെറുപ്പക്കാരായ വ്യക്തികൾക്ക് മറ്റുള്ളവർക്കും ഒക്കെ ലഭിക്കുമോ?
0: പിന്നെ എല്ലാ പ്രായ വിഭാഗക്കാർക്കും ഇവയെല്ലാം ലഭിക്കും. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതിയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും ആത്മാഭിമാനത്തോടും സ്വാതന്ത്ര്യമായും ജീവിക്കുന്നതിന് അവസരം നൽകുന്നുണ്ട്.
1: ഇത് തീർച്ചയായും പ്രചോദനാത്മകമാണ്. ആരും തന്നെ ശാരീരിക വൈകല്യങ്ങളുടെ പേരിൽ നിസ്സഹായരായി തീരരുത് എന്ന് ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം കൊള്ളാം മുത്തച്ഛ, പക്ഷേ എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്.
0: അത് ശരി, നീ എന്നെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണോ? കുഴപ്പമില്ല, ചോദിക്ക്.
1: നമ്മുടെ വയോജനങ്ങൾക്ക് ഇത്തരം ക്യാമ്പുകൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എങ്ങനെയാണ് മുത്തച്ഛ ലഭിക്കുന്നത്?
0: നോക്കൂ, നിങ്ങളെ പോലെയുള്ള പുതു തലമുറക്കാരെ പോലെ മുതിർന്നവർക്ക് സ്മാർട്ട് ഫോണുകളും വാട്സപ്പുമായി അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ആരോഗ്യവകുപ്പും മറ്റ് സംഘടനകളും അവരെ ഫോണിൽ വിളിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യും. വാർത്താ ചാനലുകളിലൂടെയും പരസ്യ പ്രചാരണങ്ങളിലൂടെയും ക്യാമ്പുകളുടെ അറിയിപ്പുകൾ ലഭിക്കും. ക്യാമ്പുകൾ സംബന്ധിച്ച് അറിയിപ്പുകൾ വേണ്ടവർ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. അവരവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും അവയുടെ അളവുകൾ സംബന്ധിച്ച കാര്യങ്ങളും ഈ രജിസ്റ്റർ ചെയ്യലിലൂടെ ആരോഗ്യവകുപ്പിനും മറ്റ് സംഘടനകൾക്കും ലഭിക്കും. അവ ക്യാമ്പുകളിലൂടെയോ അവർക്ക് വ്യക്തിഗതമായോ ലഭിക്കും. കൂടാതെ രാജ്യത്ത് 200 കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ വഴിയും വിവരങ്ങൾ നമ്മൾ നൽകില്ലേ?
1: തീർച്ചയായും. അതായത് ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴിയോ റെഡ് ക്രോസ് വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണോ?
0: അത് വേണം, അതാണ് വേണ്ടത്. പേര് രജിസ്റ്റർ ചെയ്യണം, അത് നിർബന്ധമാണ്. BPL കാർഡും മറ്റു ചില രേഖകളുമായി ഈ കാര്യവും ചെയ്യാം.
1: ശരി മുത്തച്ഛ.
0: മോളെ ലക്ഷ്മി, ഇനി നമ്മൾ നമ്മുടെ പ്രത്യേക പരിപാടിയിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ആള് ഒരു നാഷണൽ അവാർഡ് വിന്നർ ആണ്. 2021 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ ഒരു നേഴ്സാണ് നമ്മുടെ കൂടെ വരുന്നത്. ഷീല റാണി മാം, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഏറെ സ്നേഹിക്കുന്ന ഒരു നേഴ്സ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ ഏറെ കാലത്തെ സുഹൃത്താണ്. നമസ്കാരം ഷീല റാണി മാം.
2: നമസ്കാരം. നമസ്കാരം.
0: അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം തുടങ്ങിക്കളയാം.
2: പാലിയേറ്റീവ് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പ്രായമുള്ള ആൾക്കാരും രോഗികളായ ആൾക്കാരൊക്കെ അടുത്ത് നല്ല സന്തോഷത്തോടു കൂടി പോകുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കുന്നു, അവരെ പരിചരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നു. ഒരു ടീമായിട്ട് ഞങ്ങൾ പോവാണ്.
0: ഗംഭീരം. അപ്പോ എന്തായാലും ഷീല റാണി മാം, ഒരു പ്രത്യേക കാര്യം കൂടി ചോദിച്ചോട്ടെ. ഞാനും എന്റെ കൊച്ചുമകൾ ലക്ഷ്മിയും കൂടി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്കീമുകളെ കുറിച്ചാണ്. അപ്പോ എന്താണ് അതിനെ കുറിച്ച് മാമിന് പറയാനുള്ളത്?
2: വളരെ നല്ല ഹെൽപ്പാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുക, അവരുടെ സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ അവരെ സ്വയം ചെയ്യാൻ പ്രാപ്തമാക്കുക, അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ ഓരോ പദ്ധതികളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തികൾ പല അപകടങ്ങള് പല രോഗങ്ങളും മൂലം അവയവങ്ങൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആരോഗ്യതായിട്ട് തളർന്നു പോവുക അങ്ങനെ ആവുന്നവർക്ക് അതിനുശേഷം എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അവരെ ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അന്ന് മുതൽ തന്നെ ഈ ജീവിത മാർഗത്തിന് ഉള്ള പദ്ധതികൾ പെൻഷൻ നോക്കുന്നവർക്ക് സാന്ത്വനം ആയിട്ട് ഒരു അവരുടെ അവർക്കൊരു പെൻഷൻ പദ്ധതി ഉണ്ട്. അങ്ങനെ പല വിധത്തിൽ അവരെ അവർക്ക് മാത്രമല്ല അവരെ നോക്കുന്നവരെ കൂടെ അവർ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അവർക്ക് സ്വയം ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പാരക്കിതാട്ട ഒരു രോഗി തളർന്ന ഒരു രോഗിയാണെങ്കിൽ അവർക്ക് സ്വയം പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റില്ല. അവർക്ക് ഒന്ന് ഇരിക്കുന്നിടത്തൊന്നും ഒന്ന് ചടിക്കണമെങ്കിൽ പോലും പരസഹായം വേണം. അപ്പൊ അവരെ നോക്കുന്നവരെ കൂടി നമ്മൾ ഒരു സൗഹൃദം ആയിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് അവരെ പരിചരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ വയോമിത്രമുണ്ട്, വയോശ്രേഷ്ഠയുണ്ട്, അങ്ങനെ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ട് ഉണ്ട്. അവർക്ക് വേണ്ടി പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഫണ്ട് അവർ ആ ജീവിതകാലത്തിൽ അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ചു വെക്കുന്ന പൈസ അവർക്ക് അവസാന കാലങ്ങളിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് തിരികെ കിട്ടുകയും അവരെ ആ പൈസ കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള സാധിക്കുന്നുണ്ട്.
0: ഗംഭീരം. ഷീല റാണി മാം, താങ്കളാണെങ്കിൽ ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ ഇപ്പോ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവുമല്ലോ. അപ്പോ അതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ എനിക്കും വേണ്ടിയും എന്റെ കൊച്ചുമകൾക്കും പിന്നെ ഈ ശ്രോതാക്കൾക്ക് വേണ്ടിയും?
2: തീർച്ചയായിട്ടും. നമ്മള് പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് തന്നെ ജന്മന അംഗവൈകല്യമുള്ള കുട്ടികള്, അവരെ അവരുടെ ആ കുഞ്ഞു പ്രായത്തിൽ ശരിക്കും പറഞ്ഞ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരെ അവരുടെ മാതാപിതാക്കൾ കൊണ്ട് നടക്കുക എടുത്തുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ കുറച്ച് വളരും തോറും അവരുടെ ബുദ്ധിമുട്ട്, പെൺകുട്ടികളായിരിക്കും ആൺകുട്ടികളായിരിക്കും എന്ത് തന്നെയായാലും അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ് ആ സമയത്ത്. അവരെ ഒന്ന് അവർക്ക് തന്നെ തന്നെ ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, ഫംഗ്ഷൻ എടുത്ത് കഴിക്കില്ല, വായിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അവര് ജീവിക്കുന്ന ജീവിതത്തില്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരെ അവരുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം സർക്കാരിന്റെ വന്ദന സ്കീം, അതുപോലെ തന്നെ ഈ കുട്ടികള് നമുക്ക് ജില്ലാ ആശുപത്രികള് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ സംസാരശേഷി വർദ്ധിപ്പിക്കുക, അവരെ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുക, അവർക്ക് വീൽ ചെയറിലേക്കാണെങ്കിലും ഇരിക്കാനുള്ള ഒരു സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തമാക്കുക, ഇതെല്ലാം അവരും കൂടെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഈ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും ഞങ്ങൾ ഒറ്റയ്ക്ക്

0: ഇല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ജോലി ചെയ്യുന്ന നേഴ്സുമാര് അല്ലെങ്കിൽ മറ്റ് വോളണ്ടിയേഴ്സ് ഇതെല്ലാവരും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരത്തില്ല. അങ്ങനെ പരമാവധി അവരെ വീടുകളിൽ തന്നെ അവരെ പരിചരിക്കാനുള്ള സംവിധാനം ഉണ്ട്. പകൽ സമയങ്ങളിൽ അവരെ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടുപോവുകയും തിരിച്ചവരെ വീട്ടിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പ്രായം ചെന്നിട്ട്, അതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ജീവിതത്തിൽ നല്ലപോലെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഈ ആക്സിഡന്റ് ആയിട്ട് ആരൊക്കെതാവട്ട് കടന്നു പോവുക, ഒരു വശ സ്ട്രോക്ക് വന്നിട്ട് രോഗങ്ങൾ മൂലം ഒരു വശത്തേക്ക് തളർന്നു പോവുക, അങ്ങനെ വരുന്നവർ ആദ്യം ജീവിച്ചിരുന്ന അവര് ശരിക്കും പ്രഷറോ ഷുഗറൊക്കെ കൂടിയിട്ട് അവരുടെ കാലുകൾ മുറിച്ചു മാറ്റുക, മറ്റു അവയവങ്ങൾ മുറിച്ചു മാറ്റുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ ജീവിച്ചിരുന്ന നല്ലൊരു ആരോഗ്യമുള്ള അവസ്ഥയെന്ന് പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ അതൊരു മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് അതൊരു ആശ്വാസമായിരിക്കും. നമ്മൾ വീടുകളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ അവരെ മറ്റേ ഫിസിയോതെറാപ്പി സെന്ററുകൾ നമ്മുടെ PHSC മുതൽ ഇപ്പം ഫിസിയോതെറാപ്പി CHSCകളിലുണ്ട്, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളിലുണ്ട്, സൗജന്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് വീടുകളിൽ ചെന്ന് അത് അവരെ കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് മനസ്സിലാകും ഇത് പ്രശ്നമല്ല, എനിക്ക് പഴയപോലെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് കിട്ടും. അതുപോലെ തന്നെ വീട്ടിൽ ആ നോക്കുന്നവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണോ ആവശ്യം, അവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തലത്തില് പല ക്ലബുകളെയൊക്കെ അതിനോട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് സഹായിപ്പിച്ചും ഒക്കെ നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊള്ളാൻ സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് പെൻഷനുണ്ട്, അതുപോലെ നോക്കുന്നവർക്കുള്ള പെൻഷൻ അവർക്കും ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഈ വലിയ ആൾക്കാരാണെങ്കിൽ പോലെ ആജീവനാന്ത മാനസിക രോഗം, പാരപ്ലീജിയ, സ്ട്രോക്ക് വന്നിട്ട് ഹെമിപ്ലീജിയ, ഇങ്ങനെയുള്ള രോഗികൾക്കും പെൻഷൻ പദ്ധതിയുണ്ട്. ആശ്വാസകിരണം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്, അത് ഈ നോക്കുന്നവർക്കുള്ള പെൻഷൻ പദ്ധതിയാണ്. നോക്കുന്നവർക്ക് ഒരു നിശ്ചിത തുക സർക്കാർ കൊടുക്കുന്നുണ്ട്.
1: ഷീലാറാണി മാഡം, ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഈ ഒരു പദ്ധതികളിലെ ഒന്നും ആനുകൂല്യം അനുഭവിക്കാത്തവർ അല്ലെങ്കിൽ അതൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ അവരോടൊക്കെ മാമിന് പറയാനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് അവർക്ക് ചില ഉപദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ വഴിയിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുമെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ മാമിന് അവരോട് എന്താ പറയാനുള്ളത്?
0: അവരോട് ശരിക്കും പറഞ്ഞാൽ അവര് ഇത് ചിലര് ഇത് പുറത്തു പറയാൻ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് മിണ്ടാതെയൊക്കെ ഇരിക്കും. അപ്പൊ അവര് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വെച്ച് ആരോഗ്യ വകുപ്പിൽ ആശാവർക്കർമാർ എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട, അവരോട് ഷെയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരത് ആരെയാണോ അറിയിക്കേണ്ടത് അവര് അവരെ അറിയിക്കുന്നുണ്ട്. ആശാവർക്കർമാർ ഇപ്പൊ പഞ്ചായത്തിൽ അറിയിക്കേണ്ട കേസാണെങ്കിലും പഞ്ചായത്തിൽ അറിയിക്കും. ഇപ്പൊ ഒരു ചെവി കേൾക്കത്തില്ല, ചെവി കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ആശമാര് ചെല്ലുമ്പോൾ കേൾവി ഇല്ലാത്ത ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് അവർക്ക് അത് അറിയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ഇയറിംഗ്സ് മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ അവർ പദ്ധതി വെച്ചിട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കാഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാഴ്ച കുറഞ്ഞ് തിമിര ശസ്ത്രക്രിയ, അത് പാവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൈസ ഇല്ലാന്നവർക്ക് വിചാരിക്കേണ്ട, അവർക്ക് ആശുപത്രികളിൽ സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പറയാനുള്ള ഒരു മടി ആരും വിചാരിക്കേണ്ട. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയർ ചെയ്യണം മറ്റുള്ളവരോട്. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ചെല്ലുന്ന സമയത്തോ നമ്മുടെ ആശാവർക്കർമാർ ചെല്ലുന്ന സമയത്തോ ഇത് വ്യക്തമായിട്ട് അവർ പറയുവാണെങ്കിൽ അവർക്ക് അതിന്റെ നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിക്കും.
1: നന്ദിയുണ്ട് ഷീലാറാണി മാം, ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന്. ഒരിക്കൽ കൂടി നാഷണൽ അവാർഡിന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു. അപ്പോൾ ഇനിയും അതേപോലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നാണ് ഭരത് എന്ന ഞാനും എന്റെ കൊച്ചുമകൾ ലക്ഷ്മിക്കും പിന്നെ നമ്മളുടെ ശ്രോതാക്കൾക്കും മാമിനോട് ആശംസിക്കാനുള്ളത് കേട്ടോ.
0: തീർച്ചയായിട്ടും സന്തോഷം, സർക്കാരിനും എല്ലാം നന്ദി അറിയിക്കുന്നു.
1: താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്.
2: സുഹൃത്തുക്കളെ, സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് നൽകുന്ന സേവനങ്ങളും സൗകര്യങ്ങളും സംബന്ധിച്ച് വളരെയേറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു.
1: ലക്ഷ്മി, എന്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ പദ്ധതികളിലൂടെ മികച്ച സേവനങ്ങൾ ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമുക്കൊപ്പം ഇപ്പോൾ ഫോണിൽ ചേരും.
2: ഓ, വളരെ നല്ലത്. എങ്കിൽ പിന്നെ ഒരു നാടൻ പാട്ട് കേട്ട് ആസ്വദിച്ചതിന് ശേഷം അദ്ദേഹവുമായി നമുക്ക് ഉടനെ തന്നെ ഫോണിൽ ചേരാം.

0: വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ശാരീരിക വൈകല്യമുള്ള വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ സംബന്ധിച്ച ഈ പരിപാടിയുടെ അവതാരക ലക്ഷ്മിയാണ് ഞാൻ. എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മളുമായി പങ്കുവെച്ച് സഹ അവതാരകൻ എന്റെ മുത്തച്ഛൻ ഭരത് ആണ്.
1: ലക്ഷ്മി, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ഈ പദ്ധതികളുടെ ഒരു ഗുണഭോക്താവായ എന്റെ സുഹൃത്തിനെ ഞാൻ ഫോണിൽ കണക്ട് ചെയ്യാം. അദ്ദേഹവുമായി നമുക്ക് ഫോണിൽ സംസാരിക്കാം. എന്റെ കൂടെ ഇപ്പോ ഉള്ളത് എന്റെ ഒരു പഴയ സുഹൃത്ത രാജു ഊന്നുകല്ലിൽ. ആള് ഗവൺമെന്റിന്റെ പദ്ധതികളിൽ നിന്നും ഒരുപാട് ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന ആള് തന്നെയാണ്. എന്തായാലും എനിക്കും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം പക്ഷെ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ പോവാണ്. ഹലോ രാജു സാർ, നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ പറഞ്ഞോളൂ, സാറിന്റെ ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ നമുക്കിപ്പോ പലവിധമായുള്ള സ്കീമുകളിൽ നിന്ന് കിട്ടുന്ന ഗുണഫലങ്ങളും ഒക്കെ സാർ തന്നെ നേരിട്ട് നമ്മുടെ ശ്രോതാക്കളെയും എന്റെ കൊച്ചുമകളോടും ഒക്കെ പറഞ്ഞു കൊടുക്കും, അവരൊക്കെ കേൾക്കട്ടെ.
2: ഞാന് മരത്തിൽ നിന്ന് വീണിട്ട് 24 വർഷമായി. അപ്പൊ ആ 24 വർഷത്തിൽ ഞാന് ഇപ്പൊ ഇരട്ട കാലത്തെ എന്റെ സ്വാധീന കുറവായിരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് നേരത്തെ ഞാൻ ചികിത്സാ സഹായമായിട്ട് സർക്കാരിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് എനിക്ക് ചികിത്സാ സഹായം ലഭിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ സർക്കാരിനോട് ഒരു വണ്ടിയുടെ ആവശ്യം പറഞ്ഞായിരുന്നു. എനിക്കൊരു വണ്ടി 11 വർഷത്തിന് മുമ്പ് കിട്ടിയായിരുന്നു. ഞാൻ അതിൽ ചെറിയ ലോട്ടറി പരിപാടി അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇപ്പൊ എന്റെ കാലിന് അതുകൊണ്ട് ഞാനിപ്പോ പരിപാടിക്ക് പോകുന്നില്ല. വണ്ടി പോവുകയും ചെയ്തു. വണ്ടി കിട്ടുന്നോണ്ട് പോയി, ഇനി മരിച്ചു പോയി.
1: അപ്പൊ കാലിന് ചെറിയ വേദന ഉള്ളതുകൊണ്ട് ഇപ്പൊ ലോട്ടറി കച്ചവടം പറ്റുന്നില്ല അല്ലെ? അതിന് പോവാൻ പറ്റുന്നില്ല എന്ന് അല്ലേ? ഓ, പക്ഷെ എന്തായാലും ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പെൻഷൻ സ്കീമുകളിലൊക്കെ അംഗമായതുകൊണ്ട് പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും സാറിന്റെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സാറിപ്പോ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥിതിയില് സാറിന് ഏറെ സഹായമാകുന്നു നമ്മളുടെ സ്കീമുകൾ എന്നുള്ളത് എന്റെ കൊച്ചുമകളോട് ലക്ഷ്മിയോടും അതേപോലെ തന്നെ ഈ ശ്രോതാക്കളോടും ഒക്കെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സാറിനെ തന്നെ കണക്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ. ആരോഗ്യവാനായി ഇരിക്കും, നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണം. ഞാനും ഇപ്പൊ എല്ലാം നന്നായി കഴിക്കുന്നുണ്ട്. ഈ കൊച്ചുമോളെ ലക്ഷ്മിക്കും പിന്നെ നമ്മുടെ വീട്ടുകാർക്കും ഒക്കെ പരാതി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണല്ലോ. സാറിനെ പറ്റിയും അങ്ങനെ ഒരു പരാതി ഉണ്ടാവും അല്ലേ? അതൊക്കെ നമ്മളായിട്ട് അങ്ങ് തീർക്കും. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, ഞാൻ വെക്കുവാ.
0: എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛാ, വയോജനങ്ങൾക്ക് എപ്രകാരം മഹാത്മ്യത്തോടെയും ആത്മാഭിമാനത്തോടെയും

സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ. തമിഴകത്തിൽ ആദ്യം പാമ്പസെട്ടൈ എന്ന ചിത്രത്തിനു വേണ്ടി അജേഷ് സംഗീതം നൽകി യുഗഭാരതി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ശ്രേയാ ഘോഷാലും ഹരിചരണും.

കാതലിൽ സ്വതപ്പുവത് എപ്പടി എന്ന ചിത്രത്തിന് വേണ്ടി എസ് എസ് തമൻ സംഗീതം നൽകി കർക്കി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കാർത്തിക്കും ഹരിണിയും.

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: ചിത്രം ചാരുലത, സംഗീതം സുന്ദർ സി ബാബു, രചന നിർവഹിച്ചിരിക്കുന്നത് കർക്കി, ആലാപനം മഹദി.

കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇനി സംഗീതം മസാല കോഫി, രചന വിഘ്നേഷ് ശിവൻ, ആലപിച്ചിരിക്കുന്നത് രഞ്ജിത്.

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: മറീന എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് ഗോപാലകൃഷ്ണന്റെ സംഗീതം. രചന നാമുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ, മാനസി.

ശകുനി എന്ന ചിത്രത്തിനു വേണ്ടി ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി നാമത്തുകുമാറിന്റെ രചന. ആലപിച്ചിരിക്കുന്നത് ബാബാ ശേഖർ, പ്രിയ ഹേമേഷ് തുടങ്ങിയവർ.

ചിത്രം ത്രീ. സംഗീതം അനിരുദ്ധ് രവിചന്ദർ. രചന ഐശ്വര്യ ആർ ധനുഷ്. ആലപിച്ചിരിക്കുന്നത് അജേഷ് അശോക്, അനിരുദ്ധ്.

എതിർനീച്ചൽ എന്ന ചിത്രത്തിന് വേണ്ടി അനിരുദ്ധ് രവിചന്ദറിന്റെ സംഗീതം, രചന വാലി, ആലപിച്ചിരിക്കുന്നത് മോഹിത് ചൌഹാൻ, ശ്രേയ ഘോഷാൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

വോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് സുകുമാർ അഴീക്കോട് സംസാരിക്കുന്നത് കേൾക്കാം.

ഇവിടെ ഈ കാട്ടിന്റെ ഈ പർവ്വതത്തിന്റെ സാധനം മനുഷ്യൻ കാണാത്തയിടത്ത് ഈ പരമസൗന്ദര്യം എന്തിനാണ് വെച്ചത്? അജന്ത കാണുമ്പോൾ അത് നമുക്ക് തോന്നിപ്പോകും. ഈ മനുഷ്യൻ കാണാത്തയിടത്ത് ഈ അഗണിത മർത്യവിഭൂതി, അഗണിത ദിവ്യവിഭൂതി എന്തിനിവിടെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകും. സൗന്ദര്യം കാണുവാൻ നീ ആത്മത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. സൗന്ദര്യം തെരുവിൽ വിൽക്കപ്പെടുന്നതല്ല. സൗന്ദര്യം ഒരു മഹാത്യാഗത്തിൻ്റെ അന്തിമമായ ഒരു പ്രതിഫലമാണ്. അതാണ് ഇന്ത്യൻ കലയുടെ, അത് അരവിന്ദ ഘോഷ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എന്ന പുസ്തകത്തിൽ അതിവിശദമായി പറഞ്ഞതാണ്. വലിയ മരം, മൗണ്ട് ആബുവിലെ തേജ്പാൽ ക്ഷേത്രം, അത്ഭുതകരമായ ക്ഷേത്രം. അത് നിങ്ങൾ ഈ മലയൊക്കെ കയറി, ഈ മരുഭൂമിയിലൂടെ പോയി മലയൊക്കെ കയറിയിട്ട് നിങ്ങളവിടെ എത്തേണ്ടതാണ്. അപ്പോഴാണ് ഇത് കുഞ്ഞിരാമൻ നായർ പാടിയില്ലേ, ഇനിയുമുണ്ട് ഗോപുരം, ഇനിയുമുണ്ട് പടികളത്ര കയറണം എന്ന് ചോദിച്ചില്ലേ? അത് കലയുടെ ആത്മാവിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് കുഞ്ഞിരാമൻ നായർ അവതരിപ്പിച്ചത്. ഇനിയും എത്ര കയറി കയറിയിട്ട് ഇത് അവസാനിക്കുന്നില്ല. ഇത് ശബരിമലയെ പറ്റി പറഞ്ഞതല്ല, ശാശ്വതമായ ആനന്ദ ഈ സൗന്ദര്യ തീർത്ഥാടനത്തിൻ്റെ കഥ പറയുകയാണ് അദ്ദേഹം. അങ്ങനെ നമ്മുടെ ഈ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഈ തരത്തിലുള്ളതാണ്. ഞാൻ ഈ അജന്താ ചിത്രങ്ങളെ പറ്റി ഒരുപാട് ഗുഹകളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പ്രത്യേക ആശയം പറയാൻ വേണ്ടി ഇവിടെ ഒരു ഗുഹയിൽ ഇത് അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ബുദ്ധമതത്തിൽപ്പെട്ട, ഇതൊക്കെ മിക്കവാറും ബുദ്ധമത സന്യാസികളാണ്, ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ അനർഘ സംസ്കാരവുമാണ് ഇത്. ഇതിൽ ഹൈന്ദവ കല എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല, പക്ഷെ ഇത് എൻ്റെ കലയാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അജന്ത എന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും അത് ഹൃദയത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ്, അജന്തയില്ലെങ്കിൽ ഇന്ത്യയില്ല, അത്തരത്തിലാണ് അജന്ത നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുമായ എല്ലോറ എലിഫൻ്റ ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ് സൗന്ദര്യ ഭൂമികൾ മുഴുവനും. അതിലൊരു അവലോകിതേശ്വരൻ എന്ന ഒരു ബോധിസത്വനുണ്ട്. ബോധിസത്വൻ എന്ന് പറഞ്ഞ ആരാണ്? ബോധിസത്വം എന്ന് പറയുന്നത് നിർവാണം കിട്ടിയിട്ടും ജനതയുടെ ഈ ദുഃഖത്തിൽ പങ്കാളിയായി കാരുണ്യം കൊണ്ട് ഈ ദുഃഖം അവസാനിപ്പിക്കുവാൻ വേണ്ടി നിർവാണത്തിലേക്ക് പോകാതെ മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നവനാണ് ബോധിസത്വൻ. ആ ബോധിസത്വൻ അവലോകിതേശ്വരനാണ്. നമ്മുടെ ബച്ചന്റെ വിശേഷം തന്നെയും അമിതാഭ ബച്ചൻ എന്നുള്ളത് ബുദ്ധന്റെ ഒരു പര്യായമാണ്. അമിതാഭൻ എന്നുള്ളത് മറ്റൊരു ബോധിസത്വനാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ കവിയായത് കൊണ്ടാണ്. ഇവിടുത്തെ ഈ അവലോകിതേശ്വരന്റെ നോട്ടം, അത് ഞാനവിടെ ചെന്ന സമയത്ത് എനിക്ക് ഈ ധാരണയില്ല. ഒരുപാട് ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കടപ്പുറത്ത് പോയ പോലെ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടു? ഒരിളക്കം കണ്ടു എന്നല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവനെ കടൽ മുഴുവൻ കാണാൻ സാധിക്കും എന്ന അഭിപ്രായമാണ് എനിക്ക്. അതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും കടൽ അകലെ ഇത് കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പം അതുപോലെയാണ് ഇത്. 1000 കൊല്ലം BC 2nd തൊട്ട് AD 7th വരെ നിരന്തരമായി ഈ പേരില്ലാത്ത മനുഷ്യർ വന്ന് കലയുണ്ടാക്കുന്നു, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് ഞാൻ നേരത്തെ തമാശ പറഞ്ഞെങ്കിലും അത് അവനവനെ ത്യജിച്ചുകൊണ്ടുള്ള ഒരു കലാപ്രകടനമാണ് അത്. നമ്മളിന്നൊരു ചിത്രം പറഞ്ഞ അടിയിലൊരു സിഗ്നേച്ചർ വരും. ഇവരുടെ സിഗ്നേച്ചർ ഈ ചിത്രം തന്നെയാണ്. അതാണ് കലയുടെ അത്ഭുതം. ഞാൻ വരഞ്ഞ ചിത്രം ഞാൻ മാത്രം വരയുന്ന ചിത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മമുദ്ര ഈ ചിത്രമാണ്. അതിലെ വർണ്ണഭംഗിയും അതിലെ പ്രകാശഛായ സമ്മേളനവും ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഇന്ന് വേറെ സിഗ്നേച്ചർ നടത്തുന്നവർക്ക് തങ്ങളുടെ ചിത്രം തങ്ങളുടെ ആത്മമുദ്ര വഹിക്കുന്നതല്ല എന്നുള്ള ധാരണ ശരിക്കുള്ളത് കൊണ്ട് അവരെ ഒപ്പിട്ടിട്ട് ഇത് അഴീക്കോടിൻ്റെ രചന, അത് കണ്ടാലറിയും അഴീക്കോടിൻ്റെ രചനയാണ്. അങ്ങനെ മറ്റത് അവരുടെ പൂർണ്ണ 1000 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് നിലനിൽക്കുന്നുള്ള വിശ്വാസമാണ്. അവരുടെ ചായം എന്ന് പറയുന്നത് അത്ഭുതകരമായ ചായമാണ്. വെറും ചാണകം തുടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നൂറ്റാണ്ടുകളെ വെല്ലുന്ന ഈ എന്താ ചായക്കൂട്ട് ഉണ്ടാക്കിയത്. അതുവരെ അത്ഭുതമാണ്. ഒരു കലാകാരന് തൻ്റെ ഉപകരണങ്ങളുണ്ടല്ലോ. തൻ്റെ ആത്മലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഉപകരണങ്ങൾ അവൻ തനിയെ ഉണ്ടാക്കും. അതിന് വേറെ എനിക്ക് ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞില്ല എന്നൊരു കലാകാരൻ പറഞ്ഞില്ല. ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ കലാകാരനല്ല, അവനെ ബ്രഷ് ഉണ്ടാക്കുന്ന ജോലിക്ക് വിടുന്നതാണ് നല്ലത്. കല നിർമ്മിക്കാനും വിടില്ല, ബ്രഷ് ഉണ്ടായിക്കോട്ടെ അവൻ, എന്നിട്ട് പക്ഷെ അവൻ ഒരിക്കലും വരഞ്ഞാൽ ചിത്രമാവുകയില്ല. ഇവിടെ അത്തരത്തിലുള്ളതാണ്. എത്ര നൂറ്റാണ്ടുകളായി മങ്ങിപ്പോയി. ഇതിലൊക്കെയാണ് ഒരു ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്.
ഇംഗ്ലണ്ടിലൊക്കെ നമ്മളിപ്പോൾ സായിമാരെ പറ്റി പറയും, ഷേക്സ്പിയറിൻ്റെ ഇവരൊക്കെ എത്ര മന്ത്രിമാരും ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ ഇതെന്താ കയറാത്തത്? അമേരിക്കയിലൊക്കെ പോയാൽ അവിടുത്തെ ഈ ഓരോ വില്ലേജിലുമുള്ള മ്യൂസിയം, അവിടുത്തെ ലൈബ്രറി ഒക്കെ കാണുമ്പോൾ അതൊക്കെ ചെന്നിട്ട് തൻ്റെ നാട്ടിൽ ഇതൊക്കെ വേണം എന്നൊരു തോന്നില്ല അവർക്ക്. അമേരിക്കയിലുണ്ടായാൽ മതി, ഞങ്ങൾക്ക് ഇടക്കിടക്ക് രോഗമൊക്കെ വരുമ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ചികിത്സയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കെട്ടും ചുമടുമായിട്ട് ഗ്രീൻ ചാനലിലൂടെ നടന്ന് നീങ്ങണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. എല്ലാവരും ക്യൂ നിൽക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഈ അല്പജീവികളിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ദ്വിതീയ സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ രാജ്യത്തിൽ ഈ ഇത്തരത്തിലുള്ള അല്പജീവികൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കുട്ടികൾ അവരുടെ കൂടെ പോകാൻ പാടില്ലാത്തതാണ്. നമ്മളീ അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിലൊക്കെ ഭൂമൈവ സുഖം, എന്താണോ വലുത് അതാണ് ആനന്ദം, ഭൂമാത്യവ വിജിക വലുതിനെ മാത്രം. ഇതാ ഞാൻ കലയിലെ സൗന്ദര്യ ശൃംഗം എന്ന് പറയുമ്പോൾ സൗന്ദര്യ ഭൂമാവുകളാണ് അത് ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ് ഈ അജന്തിൽ. അപ്പം ഈ അവലോകിതേശ്വരനെ പറ്റി ഞാനെന്ന് പറയാം. അവലോകിതേശ്വരൻ്റെ കിരീടമുണ്ട്, ഒരു ആ കിരീടം അദ്ദേഹത്തിൻ്റെ ഒരു രാജത്വത്തെ, അതായത് ദീപ്തിമത്വത്തെ കാണിക്കുകയാണ്. ഒരു കയ്യിലൊരു താമരയുണ്ട്, പിന്നെ അദ്ദേഹം ചുമലൊന്ന് കുനിച്ചിട്ട് താഴോട്ട് നോക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്ന ആളാണ്. അവലോകനം ചെയ്യുന്നത് മനുഷ്യ ദുഃഖത്തെയാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്നത്. ബോധിസത്വന്മാർ അതാണ് ഇങ്ങനെ, അവർ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ നിൽപ്പിനെ ഭാരതീയ ചിത്രരചനയിൽ അതിനെ ത്രിഭംഗം എന്ന് പറയും. മൂന്ന് സൗന്ദര്യങ്ങൾ ചേർന്നത്. എനിക്ക് തോന്നുന്നു ഈ നോട്ടം, കയ്യിൻ്റെ ഇരിപ്പ്, തലയുടെ വടിവ്, തലയുടെ താഴ്ച, കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ഈ ദുഃഖത്തിൻ്റെ, അത് ബൗദ്ധ സാഹിത്യത്തിൽ ഉടനീളം കാണും. നമ്മൾ കരുണയിൽ ആശാൻ്റെ കരുണ, അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പ്രകാശം കിട്ടും. അത് ദുഃഖസത്യജ്ഞനാണ് ആ ധീരൻ. അപ്പോൾ ഈ അവലോകിതേശ്വരൻ ധീരൻ

0: അദ്ദേഹം ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ദുഃഖം ഉള്ളത് മറ്റൊരു ദുഃഖമാണ്. ഇത് പരിഹരിക്കപ്പെടാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം, അല്ലാതെ ഇത് കണ്ടിട്ട് കുട്ടി മരിച്ചുപോയല്ലോ എന്ന ദുഃഖമല്ല, കുട്ടിയെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം, അതിൻ്റെ എതിർവശത്തുള്ള ദുഃഖമാണ്, ആ ദുഃഖമാണ്. അങ്ങനെ ആ തരത്തിലുള്ള മൂന്ന് ചലനങ്ങൾ, അത് നിങ്ങൾ അവലോകിതേശ്വരൻ്റെ പടങ്ങൾ പല ചരിത്ര പുസ്തകങ്ങളിലും കാണും. ഇപ്പം ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യൻ ആർട്ട്, ആനന്ദകുമാരസ്വാമി, അതിലൊക്കെ വളരെ വലുതായിട്ടത് കൊടുക്കും. അത് ഇപ്പോൾ നോക്കുമ്പോൾ, അതിൻ്റെ പടത്തിൽ നോക്കുമ്പോൾ പോലും, ഈ അനുപമ കൃപാനിധി എന്നൊക്കെ ആശൻ പറഞ്ഞില്ലേ, അഖില ബാന്ധവൻ അനുപമ കൃപയ്ക്ക് ഇരിപ്പിടമായവൻ, ഈ അവലോകിതേശ്വരൻ അതുപോലെ നോക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഹൃദയ സംസ്കാരമാണ്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

മിഴിവാർന്ന ഈ ദിനങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മനസ്സുകൊണ്ടൊരു യാത്ര പോയാൽ ഒരു നെഞ്ചിടിപ്പോടെ ഭയപ്പാടോട് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഐത്തത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും രൗദ്രത നിറഞ്ഞാടിയിരുന്ന ഒരു കാലം മനസ്സിൻ്റെ തിരശീലയിൽ അനാവൃതമാകും. ജന്മിയും അടിയാനും ജാതിവിലക്കും നീണാളവാണിരുന്ന കണ്ണീരിൻ്റെ കാലം. നവോത്ഥാന നേതാക്കൾ അടിയാളന്റെ കണ്ണുനീർ നെഞ്ചിലേറ്റിയെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാതെ ഏറെക്കാലം പിന്തുടർന്ന ശാപം. യുവതലമുറകൾ പോരിളങ്ങി കാലത്തെ ഒഴുകുമറിച്ചെങ്കിലും കുറേയധികം മാറ്റങ്ങൾ നേടിയെടുത്തെങ്കിലും ഇന്നും അടിയാളരായി കുറേയെങ്കിലും നിഴൽ ജീവിതം. ധാർമ്മിക രോഷം ആളിക്കത്തിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുടെ അലവിൽ അങ്ങിങ്ങായി കേൾക്കുന്നുണ്ടെങ്കിലും മനസാക്ഷിക്ക് മീതെ മൂടൽ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ് പലപ്പോഴും സമൂഹം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അനീതി, അക്രമം, അടിച്ചമർത്തൽ, പാപങ്ങളുടെ കണ്ണുനീർ, മാനവ ചരിത്രത്തിന്റെ മായാത്ത പാപക്രമം, മായാത്ത കണ്ണീർ കണങ്ങൾ, മണ്ണിന്റെ മക്കളുടെ വിയർപ്പും ചോരയും കാണാൻ ലോകത്തിന് കണ്ണില്ലാതെ പോകും. ഇതിനെല്ലാം മീതെ ഉള്ളതുകൊണ്ട് ആഹ്ലാദിച്ചു രസിക്കാൻ ചെയ്യുന്ന ജോലിയിൽ താളവും ഓളവും കണ്ടെത്തിയിരുന്ന മണ്ണിന്റെ മക്കൾ നമുക്കുണ്ടായിരുന്നു. ആ നേർക്കാഴ്ചകളിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു.

ചുട്ടരിക്കുന്ന ചിറയുടെ പനയോലക്കെട്ടൊക്കെ ചിറയിലേക്കെറിയും ചുട്ടരിക്കും. മനോഹരമായ ഒരു കർദാശകലം, ഏതൊക്കെയോ വ്യവസ്ഥിതികളോടുള്ള അമർഷം, കപടതയില്ലാത്ത തന്റെ ഹൃദയത്തിൽ വേദനകളും ദുരിതങ്ങളും കരുണയും അടിച്ചമർത്തപ്പെട്ട പാവങ്ങളോടുള്ള നിലയ്ക്കാത്ത സ്നേഹവും ചുടുചോരയായി തന്റെ കവിതകളിൽ പിഴിഞ്ഞൊഴിച്ച് മൺമറഞ്ഞ ഒരു മഹാകവി മലയാളത്തിൽ നിന്നും ജീവിച്ചിരുന്നു. 37 വർഷത്തെ ജീവിതം മാത്രം ആ കാലയളവിൽ 57 കൃതികൾ. മലയാളം എന്ന് നിശ്ചയിക്കുന്ന അതിപ്രശസ്തമായ രമണൻ എന്ന വിലാപകാവ്യത്തിനുടമ, നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഭാഷകളിൽ നിന്നും മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹിക അസമത്വങ്ങളോടുള്ള സമീപനവും അതിനോട് പ്രതികരിക്കാനുള്ള ആഹ്വാനവും ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരായ രോഷവും വാഴക്കുല എന്ന കവിതയിൽ കാണാവുന്നതാണ്. ഇതിലൂടെ കവി തുറന്നു ചോദിക്കുന്നു അവസന്മാർ, ആർത്തന്മാർ, ആലംബഹീനർ, അവരുടെ സങ്കടം ആരറിയാൻ, അവരുടെ പട്ടിണി എന്ന് തീരാൻ. പണമുള്ളവൻ നിർമ്മിച്ച നീതിക്കെതിരൊന്നും പറയുന്നില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ തന്നെ പതിതരെ നിങ്ങൾക്ക് പിന്മുറക്കാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ മനസ്സ് നമിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വാഴക്കുല.

0: അഴുകി ഏൻ വന്നു കേട്ടോ, ഇമ്മണി കഞ്ഞീന്റെ വെള്ളം ഇങ് എടുത്തോ. ഇതാങ്ങളെല്ലാം എവിടെ പോയിണ്ടെങ്കിൽ
1: ഓരെല്ലാം അപ്പുറത്ത് തൊടിയില് കളിക്കാൻ പോയിരിക്കുന്നു.
0: ഇന്നലത്തെ മഴയില് മണ്ണ് നന്നായി നനഞ്ഞിരിക്കും എന്റെ അഴുകി. എന്തേലും നട്ടുകൊടുത്താ നന്നായി മുളച്ചു വന്നേനെ.
1: ഒരു വാഴക്കണ്ണ് കിട്ടിയിരിക്കണല്ലോ, എന്നാ കിട്ടിയേ?
0: ഇല്ലത്ത് തിരിവ് വന്നത് എന്റെ അഴുകി. തമ്പ്രാനോട് ചോദിച്ചപ്പോ കൊണ്ടോക്കളാൻ
1: പറഞ്ഞു. കൊള്ളാലോ.
0: നീ വാ എന്റെ അഴുകി, നമുക്കിത് ആ മാടത്തിനരികെ കുഴിച്ചു വെക്കാം. അച്ഛന്റെ മക്കളും എത്തിയോ? നന്നായി കളിച്ചോ കുട്ടികള്? വായോ, നമുക്ക് ഈ വാഴക്കണ്ണ് നടാം. അച്ഛന്റെ മക്കളിത് നനച്ച് വളർത്തണോട്ടോ.

0: മോളെ, അച്ഛന്റെ ആ പാളക്കൊപ്പി എങ്ങെടുത്തേ? ആരാ ഇന്ന് വാഴത്തേക്ക് വെള്ളം ഒഴിക്കുന്നേ? ആരും തല്ലുകൊണ്ട് ഇരിക്കോ? നന്നായി നോക്കിയ വെക്കം വാഴപ്പഴം കഴിക്കാം. അഴകിയേ, വെക്കം ഇറങ്ങാട്ടോ, നേരം പോയല്ലോ, കഞ്ഞി എടുത്തോളൂ.
1: കഞ്ഞി എടുത്തു വെച്ചിരിക്കണോട്ടോ, കളി കഴിയുമ്പോ കഞ്ഞി കുടിക്കണം. അച്ഛനും അമ്മയും വേലയ്ക്ക് പോയിട്ട് വരാം.
2: നമുക്ക് കളിക്കാം, അപ്പുറത്ത് തൊടിയിൽ നിന്ന് എല്ലാവരെയും വിളിക്കാം.

0: അച്ഛാ അമ്മേ
1: മക്കൾ ഇന്ന് വാഴ നനച്ചോ? അഴകിയെ, ഇന്ന് അമ്പലത്തിൽ ഉത്സവം അല്ലേ? ഡാങ്ങളെ കൂട്ടി അമ്പലത്തിൽ പോയാലോ?
2: പോവാലോ അമ്മക്ക്, അമ്മയുടെ കുട്ടിയോള് വേണ്ടേ?

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ! കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം! കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ!

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ പ്രേമത്തിന്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തെ ഇത്രമേൽ ലയിപ്പിച്ച് അവതരിപ്പിച്ച ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുമെന്നതുപോലുള്ള ഗാനങ്ങൾ വളരെ വിരളമാണ്. ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് സംഗീതത്തിന്റെ ലാവണ്യത്തിൽ അലിഞ്ഞു ചേർന്ന ഈ ഗാനം പ്രണയിനിയുടെ മനസ്സിൽ കാമുകന്റെ അഭിലാഷങ്ങൾ നിറയ്ക്കുന്ന ഒരു മനോഹര ചിത്രം വരച്ചിടുന്നുണ്ട്. ഗാനത്തിന്റെ ശീർഷകം തന്നെ പ്രകൃതിയുടെയും പ്രണയത്തിന്റെയും സംയോജനമാണ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുന്നത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. രാത്രി ഇവിടെ വെറും സമയമല്ല, മറിച്ച് സൗന്ദര്യം അണിഞ്ഞു വരുന്ന ഒരു നായികയാണ്. പ്രണയത്തിന്റെ സാധ്യതകൾ നിറഞ്ഞ രാത്രിയെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ സൗന്ദര്യാത്മകമായ പശ്ചാത്തലത്തിൽ നായകന്റെ പ്രധാന അഭിലാഷം പ്രണയിനിയോടുള്ള ലയനമാണ്. ആ ലയനം സാധ്യമാകുന്നിടം വൃന്ദാവനമായി മാറണം. കൃഷ്ണന്റെയും രാധയുടെയും നിത്യപ്രണയത്തിന്റെ പുണ്യഭൂമിയായ വൃന്ദാവനം എന്നത് ഇവിടെ പ്രണയത്തിന്റെ പാരമ്യത്തെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. എന്നെ നിൻ മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടെ നായകൻ ആവശ്യപ്പെടുന്നത് കേവലം സാമീപ്യമല്ല, താൻ പ്രണയിനിയുടെ മാറിലെ വനമാലയിലെ മന്ദാരമലർ, അതായത് സ്വർഗീയ പുഷ്പമാകണമെന്നാണ്. ഇത് നായികയുടെ ഏറ്റവും അടുത്ത അവിഭാജ്യമായ ഒരു ഭാഗമായി മാറാനുള്ള തീവ്രമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാനത്തിന്റെ ഓരോ ഖണ്ഡികയിലും നായകന്റെ അഭിലാഷം കേവലമായ കാഴ്ചകളെ പ്രണയത്തിന്റെ മാന്ത്രിക ലോകമാക്കി മാറ്റാൻ ആവശ്യപ്പെടുന്നു. ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. രാത്രിയിലെ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ട് യമുനയായി മാറണം. യാഥാർത്ഥ്യത്തിലെ സൗന്ദര്യം ഐതിഹ്യത്തിലെ പ്രണയബിംബങ്ങളായി രൂപാന്തരപ്പെടാനുള്ള ആഗ്രഹമാണിത്. പ്രേമോദയങ്ങളിൽ മെയ്യോട് ചേർക്കും ഒരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. നായകൻ സ്വയം ഗാനഗന്ധർവനായി മാറാൻ ആഗ്രഹിക്കുന്നു. ഗന്ധർവൻ സംഗീതത്തിന്റെയും പ്രണയത്തിന്റെയും ദേവനാണ്. നായികയുടെ മെയ്യോട് ചേരുമ്പോൾ താൻ പ്രണയഗാനം ആലപിക്കുന്ന ഗന്ധർവനായി മാറാനുള്ള ഈ അഭിലാഷം പ്രണയത്തിന്റെ അനുഭൂതിയെ സംഗീതത്തിന്റെ ഉന്നത തലത്തിലേക്ക് ഉയർത്തുന്നു. ഉണരുമീ സർപ്പലതാസദനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ. ഇവിടെ സർപ്പലതാസദനം എന്ന ഭൗതിക ഇടം ഒരു നിമിഷം കൊണ്ട് മധുരയായി മാറണം. ഇത് കേവലമായ കാമനയല്ല, മറിച്ച് തങ്ങളുടെ പ്രണയം ദിവ്യമായ ഒരു പശ്ചാത്തലത്തിൽ സംഭവിക്കണമെന്ന ആഗ്രഹമാണ്. മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായാമുരളിയാക്കൂ, എന്നെ നിൻ മായാമുരളിയാക്കൂ. കൃഷ്ണന്റെ മറ്റൊരു രൂപമായ മുരളിയായി മാറാനാണ് ഇവിടെ നായകന്റെ ആഗ്രഹം. മാരോത്സവങ്ങളിൽ, അതായത് പ്രണയോത്സവം, താൻ പ്രിയയുടെ ചുണ്ടുകളോട് ചേരുന്ന മായാമുരളിയാകണം. മുരളി കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും അവിഭാജ്യവുമായ ഒന്നാണ്. മായാമുരളിയാകാനുള്ള ഈ അഭിലാഷം തന്റെ പ്രണയം കേവലം ഭൗതികമല്ല, മറിച്ച് സംഗീതത്തിലൂടെയും വികാരങ്ങളിലൂടെയും അവളെ പൂർണ്ണമായും സ്വാധീനിക്കുന്ന ഒന്നായി മാറണം എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ സൗന്ദര്യം കുടികൊള്ളുന്നത് ലൗകികമായ പ്രണയത്തെ വയലാർ എത്ര മനോഹരമായാണ് ഭക്തിഭാവങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നത് എന്നതിലാണ്. ഹേമന്തരാത്രി, ഇന്ദ്രവല്ലരി, വെണ്ണില പാലരുവി, സർപ്പലതാസദനം തുടങ്ങിയ പ്രകൃതിബിംബങ്ങളെ വൃന്ദാവനം, യമുന, മധുര, മുരളി തുടങ്ങിയ ഭക്തിയുടെ ബിംബങ്ങളുമായി ലയിപ്പിക്കുമ്പോൾ പ്രണയത്തിന് ഒരു പുണ്യഭാവം കൈവരുന്നു. ലാവണ്യവും ആത്മസമർപ്പണവും. മന്ദാരമലരാകാനും ഗാനഗന്ധർവനാകാനും മായാമുരളിയാകാനുമുള്ള ആഗ്രഹങ്ങൾ നായികയുടെ അസ്തിത്വത്തിൽ താൻ പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് അവളുടെ ഇച്ഛാനുസരണം നിലനിൽക്കാനുള്ള ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. പ്രണയത്തിന്റെ തീവ്രമായ അഭിലാഷങ്ങളെ അതിമനോഹരമായ ബിംബകൽപ്പനകളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ച ഈ ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിതമായ ഒരു പ്രണയകാവ്യം തന്നെയാണ്.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: മതം, ജാതി, വർഗം, ഗോത്രം എന്നിവയെല്ലാം വേലികളും വിലങ്ങുകളും നിർമ്മിച്ചത് സ്ത്രീയുടെ അളവുകൾക്കനുസരിച്ചാണ്. അത് അവളുടെ ഭദ്രതയ്ക്കാണ് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലെ വിരോധാഭാസം ഇരുലിംഗത്തിലും പെട്ടവർ കണ്ടില്ലെന്ന് നടിച്ചു. അതൊരാചാരമായി കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുന്നത് ലിംഗാധിപത്യ പ്രവണതയുള്ള പുരുഷൻ അവകാശമായി സ്വയം ഏറ്റെടുത്തു. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകളും അതിനൊത്താശ ചെയ്തു. അതിലൂടെ നഷ്ടപ്പെട്ടത് ലിംഗസമത്വവും പരസ്പര ബഹുമാനവും തുല്യതയുമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടാതെ പോയി. തൽഫലമായി പെൺമനസ് ലോകത്തെയാകെ ഉരുക്കുവാൻ മാത്രം കഥനാംഗമുള്ള തീച്ചൂളയായി മാറി അതിൽ സ്വയം എരിഞ്ഞമർന്നു. ഈ സഞ്ചരണത്തിൽ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരുടെ കഥയാണ് മുദ്രിത എന്ന ജിസ ജോസിന്റെ നോവൽ. ഒരു അപസർപ്പക കഥയുടെ താളത്തിലും ഭാവത്തിലുമാണ് നോവൽ തുടങ്ങുന്നത്. മുദ്രിത എന്ന സ്ത്രീയുടെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണ ഘട്ടത്തിൽ നിന്നാണ് കഥ ആരംഭം. ടൂർ ഓപ്പറേറ്ററായ അനിരുദ്ധന്റെ പരാതിയാണ് കേസിന് ആസ്പദം. കേസ് അന്വേഷിക്കുന്നതാകട്ടെ വനിത എന്ന സിവിൽ പോലീസ് ഓഫീസറും. ആ അന്വേഷണമാണ് കഥയിലെ മറ്റ് 9 കഥാപാത്രങ്ങളുമായി വായനക്കാരെ ബന്ധിപ്പിക്കുന്നത്. അതിൽ ഒരാളൊഴിച്ച് മറ്റുള്ളവരെല്ലാം മുദ്രിതയുമായി ഓൺലൈൻ വഴി ബന്ധപ്പെട്ടവരാണ്. അവരെയെല്ലാം മുദ്രിത നയിക്കുന്നത് ഒഡീഷയിലെ പരിചിതമല്ലാത്ത ഭൂവിഭാഗത്തിലേക്കാണ്. അവിടെ അവരെ ആകർഷിക്കുന്ന വ്യവച്ഛേദിച്ചറിയാനാവാത്ത ഏതൊക്കെയോ ഘടകങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. മറ്റാരും നിശ്ചയിക്കാത്ത ഒരു യാത്രാപഥത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. അത് തങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നവമാധ്യമത്തിലൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയവരാണ് അവർ. അവരുടെ യാത്രയ്ക്ക് നിയതമായ ഉദ്ദേശ്യമുണ്ട്. അതൊരു സ്ത്രീപക്ഷ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അവർ കൊണാർക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതേയില്ല. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്നത് തന്നെ ആരാധിച്ചിരുന്ന ചന്ദ്രഭാഗ എന്ന നദിയെ തെല്ലും മനസ്സിലാക്കാതെ പരിത്യജിച്ച സൂര്യന്റെ ക്ഷേത്രമാണ്. അത്രമേൽ പുരുഷാധിപത്യത്തെ നിഷേധിക്കുന്നവരാണവർ. ലെസ്ബോസ് എന്ന സ്ത്രീകളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യാത്ര സംഘടിപ്പിക്കുന്ന മുദ്രിതയുടെ ഭൗതിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രമേണ ആത്മാ അന്വേഷണമായി പരിണമിക്കുന്നു. മുദ്രിത ഓരോ വ്യക്തിയിലും അന്തർലീനമായ മുദ്രിതമാക്കപ്പെട്ട അടക്കാനാവാത്ത 9 സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും മാനസിക സാമൂഹിക ജീവിതത്തിലൂടെയുള്ള അയനമാണ് ഇതിലെ അധ്യായങ്ങൾ. പല കഥാപാത്രങ്ങളുടെയും കുട്ടിക്കാലം മുതലുള്ള ജീവിതം ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്.

അതിലെ ജീവിത നിരീക്ഷണവും അന്തരീക്ഷ പുനഃസൃഷ്ടിയും അനുവാചകരെ തങ്ങളുടെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നാസ വിക്ഷേപിച്ച സ്കൈലാബ് എന്ന ഉപഗ്രഹത്തെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമാണ്. ഭ്രമണപഥം കൈയൊഴിഞ്ഞ സ്കൈലാബ് ഏതു സമയവും എവിടെയും പതിച്ചേക്കാമെന്ന ഭീതി ബാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പല കുട്ടികളുടെയും മനസ്സിനെ അത് ഏറെ മതിച്ചിരുന്നു. സങ്കോചം കൊണ്ട് പുറമേ പറഞ്ഞിരുന്നില്ലെങ്കിലും ഉമാനാരായണിയുടെ കുട്ടിക്കാലത്ത് ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിന്റെ വിവരണത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ വൈകാരിക ചരിത്രമാണ് എഴുത്തുകാരി രേഖപ്പെടുത്തുന്നത്. സ്കൈലാബ് പിന്നീട് കൈവളയുടെ രൂപത്തിൽ ഉത്സവപ്പറമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നോവൽ കാലത്തിന്റെ കണ്ണാടിയായി മാറുന്നു. വെണ്ണില എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ റെയിൽവേയുടെ അന്തരീക്ഷ സൃഷ്ടിയിൽ പുലർത്തുന്ന കൃത്യതയും മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. നിറഞ്ഞ പൂക്കളുടെ ഗന്ധവുമായി കേരളത്തിലേക്ക് വരുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് റെയിൽവേ ജീവിതത്തിന്റെ സജീവമായ ഒരേടാണ്. ഇതുപോലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും നിരവധി യഥാർത്ഥ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു ഈ നോവൽ. ഒരു കാലഘട്ടത്തിന്റെ ചൂരും നിറവും അടയാളപ്പെടുത്തുന്നതിൽ തികഞ്ഞ ചാതുര്യമാണ് ജിസ ജോസ് മുദ്രിതയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം പൂട്ടുവാനും അതിനാകും. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അത് സൂക്ഷിച്ചുപയോഗിക്കാനാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏതു വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടൽപ്പാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സത്യന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. ജി ദേവരാജന്റെ സംഗീതം കടൽപ്പാലത്തിലെ ഉജ്ജയിനിയിലെ ഗായിക എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് പി ലീലയായിരുന്നു. പുരസ്കാര ഗീതങ്ങളിൽ ഇനി ആ പാട്ട് കേൾക്കാം.

1969 സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച സംഗീത സംവിധായകൻ ജി ദേവരാജനായിരുന്നു. കുമാരസംഭവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു ജി ദേവരാജന് പുരസ്കാരം ലഭിച്ചത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടിവെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസൈ റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് ചെടികളിലെ ഫംഗസ് ബാധയെക്കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ വരദാനമായ സസ്യലതാദികൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കും നൽകുന്ന സംഭാവനകൾ അതിമഹത്തായ ഒന്നാണ്. ഒരു കൊച്ചു വിത്ത് മുളച്ചുപൊന്തി തഴച്ചു വളർന്ന് പൂവും കായും നൽകി സമൃദ്ധമായി നിൽക്കുന്ന കാഴ്ച ഏതൊരു കർഷകന്റെയും മനസ്സിന് ആനന്ദമേകുന്ന ഒന്നാണ്. എന്നാൽ മനുഷ്യ ശരീരത്തെ രോഗങ്ങൾ അലട്ടുന്നതുപോലെ തന്നെ സസ്യലോകത്തെയും നിരന്തരം വേട്ടയാടുന്ന അദൃശ്യരായ ശത്രുക്കളുണ്ട്. അതിലേറ്റവും മാരകവും വിനാശകരവുമായ ഒന്നാണ് ഫംഗസ് ബാധ അഥവാ കുമിൾ രോഗങ്ങൾ. ഒരു സസ്യത്തിൽ ഫംഗസ് അഥവാ കുമിൾ രോഗാണുക്കൾ പ്രവേശിച്ചാൽ ആ ചെടി പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങും. ഇലകളിൽ അസ്വാഭാവികമായ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും കർഷകനേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൂവുകളും കായ്കളും പാകമാകുന്നതിന് മുൻപ് തന്നെ അകാലത്തിൽ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. രോഗത്തിന്റെ തീക്ഷ്ണത കൂടുന്നതോടെ ചിലപ്പോൾ ആ വലിയ ചെടി മുഴുവനായും ചുവടോടെ വാടിക്കരിഞ്ഞ് നശിച്ചു പോകുന്ന ദയനീയമായ അവസ്ഥ ഉണ്ടാകാറുണ്ട്. സസ്യങ്ങളുടെ ജീവനെ തന്നെ അപഹരിക്കുന്ന ഇത്തരം കറുത്ത അധ്യായങ്ങളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും സംരക്ഷിച്ചു നിർത്താൻ കൃഷിശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആയുധമാണ് ഫംഗിസൈഡുകൾ അഥവാ കുമിൾനാശിനികൾ. ഫംഗസ് രോഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ചെടികൾക്ക് ജീവന്റെ തണലേകാൻ ഈ മരുന്നുകളുടെ ശാസ്ത്രീയമായ ഉപയോഗം അത്യന്തം അനിവാര്യമാണ്. കുമിൾനാശിനികളെക്കുറിച്ച് കർഷകർക്ക് അടിസ്ഥാനപരമായ ചില തിരുത്തലുകളും അറിവുകളും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പലപ്പോഴും കൃഷിയിൽ തുടക്കക്കാരായ ആളുകൾ ഫംഗിസൈഡുകളെ ഒരുതരം വളമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഫംഗിസൈഡ് എന്നത് ചെടികൾക്ക് വളർച്ചയോ പോഷകങ്ങളോ നൽകുന്ന ഒരു വളമല്ല. അതോടൊപ്പം തന്നെ ചെടികളെ ആക്രമിക്കുന്ന ഇലപ്പേൻ, വണ്ടുകൾ, പുഴുക്കൾ തുടങ്ങിയ ബാഹ്യ കീടങ്ങളെ കൊല്ലുന്ന ഒരു കീടനാശിനിയുമല്ലിത്. ഫംഗിസൈഡ് എന്നത് സസ്യകോശങ്ങളെ നശിപ്പിക്കുന്ന അതിസൂക്ഷ്മങ്ങളായ ഫംഗസ് രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്നതിനും രോഗം കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും മാത്രമുള്ള സവിശേഷമായ ഔഷധമാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന വർഷകാലങ്ങളിലാണ് ഫംഗസ് രോഗാണുക്കൾ അതിവേഗം വംശവർദ്ധനവ് നടത്തുന്നതും ചെടികളെ ആകെ കീഴടക്കുന്നതും. മഴ തുടർച്ചയായി പെയ്യുമ്പോഴും മണ്ണിലും വായുവിലും നനവ് തങ്ങി നിൽക്കുമ്പോഴും കുമിളുകൾക്ക് വളരാൻ അനുയോജ്യമായ അന്തരീക്ഷം സംജാതമാകുന്നു. ഈ സാഹചര്യത്തിലാണ് കുമിൾനാശിനികളുടെ പ്രയോഗം ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. രോഗം വന്ന് ചെടികൾ പൂർണ്ണമായി തളരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ഇവ സ്പ്രേ ചെയ്താൽ പലപ്പോഴും രോഗാണുക്കൾക്ക് സസ്യങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല. രോഗം വരാതെ തന്നെ പോകുന്ന പ്രൊഫൈലാക്റ്റിക് രീതിയാണ് കൃഷിയിലെപ്പോഴും ഉത്തമം. സസ്യങ്ങളെ നിത്യേന നിരീക്ഷിക്കുന്ന ഒരു കർഷകന് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ചെടിയുടെ ഇലകളിൽ അസ്വാഭാവികമായ തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ ഉള്ള വാടുകൾ കണ്ടാലോ, ഇലകളുടെ ഉപരിതലത്തിൽ വെളുത്ത പൊടി വിതറിയതുപോലെ പൗഡറി മിൽഡ്യൂ ലക്ഷണങ്ങൾ പ്രകടമായാലോ, അതല്ലെങ്കിൽ ചെടിയുടെ തണ്ടുകൾ അഴുകി ചീഞ്ഞതുപോലെ നിറമാറി കാണപ്പെട്ടാലോ, ഒട്ടും സമയം കളയാതെ ഉടനടി അനുയോജ്യമായ കുമിൾനാശിനി പ്രയോഗിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ വരുത്തുന്ന ചെറിയൊരു അശ്രദ്ധ വലിയ വിപത്തിന് കാരണമാകും. രോഗലക്ഷണങ്ങൾ കണ്ടിട്ടും മരുന്ന് കൊടുക്കാൻ വൈകിയാൽ ഫംഗസ് രോഗാണുക്കൾ ഇലകളുടെ പുറംതൊലി ഭേദിച്ച് സസ്യത്തിന്റെ ആന്തരിക കോശങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലും. രോഗം ചെടിയുടെ ആന്തരിക രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര വീര്യമുള്ള മരുന്ന് കൊടുത്താലും ചെടിയെ വീണ്ടെടുക്കുക എന്നത് അത്യന്തം ദുഷ്കരമായിത്തീരും. രോഗത്തിന്റെ ആദ്യ സ്പർശനത്തിൽ തന്നെ പ്രതിരോധത്തിന്റെ കവചം തീർക്കുക എന്നതാണ് ബുദ്ധിമാനായ കർഷകന്റെ ലക്ഷ്യം. കുമിൾനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവിലും പ്രയോഗരീതിയിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൃഷി വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുള്ള കൃത്യമായ അളവിൽ മാത്രമേ മരുന്ന് വെള്ളത്തിൽ കലർത്താൻ പാടുള്ളൂ. സ്വന്തം താൽപ്പര്യപ്രകാരം മരുന്നിന്റെ അളവ് കുറച്ചാൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ അതിന് ശേഷിയുണ്ടാകില്ല എന്ന് മാത്രമല്ല, രോഗാണുക്കൾ ആ മരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യും. നേരെ മറിച്ച്, രോഗം വേഗത്തിൽ മാറിക്കൊള്ളട്ടെ എന്ന് കരുതി മരുന്നിന്റെ അളവ് കൂട്ടിയാൽ അത് സസ്യത്തിന്റെ കോശങ്ങളെ പൊള്ളിക്കുകയും ഇലകൾ കരിഞ്ഞുപോകുന്നതുൾപ്പെടെയുള്ള വലിയ ദോഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. മരുന്ന് തളിക്കുന്ന സമയവും ഏറെ പ്രധാനമാണ്. ഉച്ചസമയത്തെ കടുത്ത വെയിലിൽ മരുന്നടിക്കുന്നത് സസ്യങ്ങൾക്ക് ഹാനികരമാണ്. അതിനാൽ വെയിലിന്റെ തീക്ഷ്ണത കുറഞ്ഞ പുലർകാലങ്ങളിലോ വൈകുന്നേരങ്ങളിലോ മാത്രം സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. മരുന്നു തളിക്കുമ്പോൾ ഇലകളുടെ മുകൾ ഭാഗം മാത്രം നനച്ചാൽ പോരാ. ഫംഗസ് രോഗാണുക്കൾ സാധാരണയായി താവളമടിക്കാറുള്ള ഇലകളുടെ അടിഭാഗവും തണ്ടുകളും നന്നായി നനയുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ. കുമിൾനാശിനി പ്രയോഗത്തിൽ കർഷകർ വരുത്തുന്ന മറ്റൊരു പ്രധാന തെറ്റാണ് ഒരേ മരുന്ന് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നത്. ഒരു പ്രത്യേക ബ്രാൻഡ് മരുന്ന് കണ്ട് അത് വിപണിയിൽ നിന്നും വാങ്ങി സ്ഥിരമായി ഉപയോഗിച്ചാൽ കാലക്രമേണ ഫംഗസ് രോഗാണുക്കൾ ആ മരുന്നിനോട് പൂർണ്ണമായ പ്രതിരോധശേഷി ആർജിച്ചെടുക്കും. പിന്നീട് ആ മരുന്ന് എത്രയധികം അടിച്ചാലും ചെടിയെ രക്ഷിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വിപണിയിൽ ലഭ്യമായ വ്യത്യസ്ത കെമിക്കൽ ഘടനകളുള്ള കുമിൾനാശിനികൾ മാറി മാറി ഉപയോഗിക്കാൻ കർഷകർ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ഫംഗസ് രോഗങ്ങൾക്കും ഒരേ മരുന്ന് ഫലപ്രദമാകില്ല എന്ന വലിയ സത്യവും മനസ്സിലാക്കണം. ഇലപ്പുള്ളി രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാകില്ല വേരുചീയലിനും കായ്ചീയലിനും ഫലപ്രദമാകുന്നത്. രോഗത്തിന്റെ കൃത്യമായ സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള മരുന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ് കൃഷി ശാസ്ത്രീയമാകുന്നത്. ഭാരതീയ പരമ്പരാഗത കാർഷിക ചിന്തകൾ പ്രകാരം രോഗം വന്നിട്ട് പ്രതിവിധി തേടുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ കൃത്യമായ വായുസഞ്ചാരം ഉറപ്പാക്കുക, വെള്ളം കെട്ടിക്കിടക്കാതെ നീർവീഴ്ച സുഗമമാക്കുക, രോഗം ബാധിച്ച ഇലകളും തണ്ടുകളും തുടക്കത്തിലെ നുള്ളിമാറ്റി ദൂരേക്ക് കളയുക തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വഴി ഫംഗസ് ബാധയെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കും. ഇതിനൊപ്പം ശാസ്ത്രീയമായ രീതിയിൽ കുമിൾ നാശിനികൾ കൂടി മുൻകൂട്ടി ഉപയോഗിച്ചാൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായ വിളവ് പൂർണ്ണമായും കർഷകന് തന്നെ സ്വന്തമാകും. പ്രകൃതിയുടെ താളത്തിനൊപ്പം നിന്നുകൊണ്ട് ശാസ്ത്രത്തിന്റെ നന്മകളെ കൃത്യതയോടെയും മിതത്വത്തോടെയും കൃഷിയിടങ്ങളിൽ പകർത്തുമ്പോൾ മാത്രമേ മണ്ണ് ഫലഭൂയിഷ്ഠമായി നിലനിൽക്കുകയുള്ളൂ. ജാഗ്രതയോടെയുള്ള ഇത്തരം പരിചരണങ്ങളിലൂടെ നമ്മുടെ തോട്ടങ്ങളെ രോഗമുക്തമാക്കി സമൃദ്ധമായ ഹരിതവസ്ത്രാലങ്കാരത്തോടെ കാത്തുസൂക്ഷിക്കാൻ ഓരോ കർഷകനും സാധിക്കട്ടെ.
0: വയൽ അവതരണം ഷാൽമ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ. സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതുനഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
2: എനിക്കിഷ്ടത്തിൽ ഇന്ന് കോല എന്ന കുംഭകർണനെ കുറിച്ച് അറിയാം.

വൃത്താകൃതിയിലുള്ള രോമം നിറഞ്ഞ ചെവികളും വലുതും തുകൽ പോലെയുള്ളതുമായ കറുത്ത മൂക്കും ചെറിയ കണ്ണുകളുമാണ് ഇവയുടെ പ്രധാന ആകർഷണം. കാഴ്ചയിൽ ഒരു ടെഡി ബെയർ പോലെ തോന്നുമെങ്കിലും തലയിൽ രോമക്കുപ്പായം ധരിച്ച് എല്ലായ്പ്പോഴും മയക്കത്തിൽ കഴിയുന്ന ഒരുതരം സഞ്ചി മൃഗമാണ് കോവ്ല. ഉറങ്ങാനായി ജനിച്ചവൻ എന്ന് തന്നെ കോവ്ലകളെ വിശേഷിപ്പിക്കാം. കാരണം ദിവസത്തിൽ 22 മണിക്കൂർ വരെ ഉറങ്ങുന്ന ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ കുംഭകർണനാണ്. ഈ ഉറക്കത്തിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? യൂക്കാലിപ്റ്റസ് ഇലകൾ മാത്രമാണ് ഇവയുടെ ഭക്ഷണം. ഈ ഇലകൾ ദഹിപ്പിക്കാൻ ഒരുപാട് ഊർജം ആവശ്യമുണ്ട്. കൂടാതെ ഇലകളിലെ വിഷാംശം കാരണം ഇവയ്ക്ക് എപ്പോഴും മയക്കം അനുഭവപ്പെടും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള കുറഞ്ഞ സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ ഇവർ ഊർജം സംരക്ഷിക്കാൻ വേണ്ടി മരത്തിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നു. കോലകൾക്ക് യൂക്കാലിപ്റ്റസ് അല്ലാതെ മറ്റൊന്നും വേണ്ട. യൂക്കാലിപ്റ്റസ് ഇലകൾ മിക്ക മൃഗങ്ങൾക്കും വിഷമുള്ളതാണ്. എന്നാൽ കോലകൾക്ക് ഈ വിഷത്തിനെ നിർവീര്യമാക്കാനുള്ള പ്രത്യേക കരൾ സംവിധാനമുണ്ട്. കോല എന്ന വാക്കിന്റെ അർത്ഥം പോലും ചില ആദിവാസി ഭാഷകളിൽ വെള്ളം കുടിക്കാത്തവർ എന്നാണ്. കാരണം ഇവർക്കാവശ്യമായ ജലാംശം യൂക്കാലിപ്റ്റസ് ഇലകളിൽ നിന്ന് തന്നെ ലഭിക്കും. കാഴ്ചയിലെ ഓമനത്തം പോലെ തന്നെ വിചിത്രമായ മറ്റൊന്നുണ്ട്. കോലകൾക്ക് മനുഷ്യരുടേതിന് സമാനമായ വിരലടയാളങ്ങളുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഇവ തമ്മിൽ തിരിച്ചറിയാൻ കഴിയൂ. മരക്കൊമ്പുകളിൽ കൂടുതൽ മുറുകെ പിടിക്കാൻ സഹായിക്കുന്ന 2 തള്ളവിരലുകൾ ഇവയുടെ മുൻകൈകളിലും ഉണ്ടാകും. ഇത്രയും ഓമനത്വമുള്ള ഒരു മൃഗത്തിന് അതിന്റെ ശരീരത്തിന് തീരെ ചേരാത്ത ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും. ഇണചേരുന്ന സമയത്ത് ആൺകോലകൾ പുറപ്പെടുവിക്കുന്ന ആഴത്തിലുള്ള ഗൗരവമേറിയ മുരൾച്ച കേട്ടാൽ ഇത്ര ചെറിയ ഒരു മൃഗമാണ് ഈ ശബ്ദമുണ്ടാക്കുന്നതെന്ന് ആരും പറയില്ല. ചുരുക്കത്തിൽ, കോലകൾ ഓസ്ട്രേലിയൻ വനങ്ങളിലെ സുന്ദരന്മാരായ മടിയന്മാരാണ്. അവയുടെ ഓരോ ചലനവും ഉറക്കത്തിന്റെ ഓരോ നിമിഷവും കാണുന്നത് ഏറെ രസകരമാണ്. കൂവൂർ എന്ന കോലയ്ക്ക് മഴയുടെയും വരൾച്ചയുടെയും മേൽ പ്രത്യേക ശക്തിയുണ്ടെന്ന് ആദിവാസികൾ വിശ്വസിക്കുന്നു. ഇതിനാധാരമായി ഒരു കഥയുണ്ട്. പണ്ട് ഓസ്ട്രേലിയയിൽ കൂവൂർ എന്നൊരു അനാഥ ബാലൻ ഉണ്ടായിരുന്നു. അവൻ ബന്ധുക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ അവർ അവനോട് വളരെ ക്രൂരമായി പെരുമാറി അവനെ അവഗണിക്കുകയും ആവശ്യത്തിന് വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഒരു ദിവസം ബന്ധുക്കൾ ഭക്ഷണം തേടി പോയപ്പോൾ വെള്ളം വെച്ചിരുന്ന പാത്രങ്ങൾ ഒളിപ്പിക്കാൻ മറന്നുപോയി. ഇതൊരവസരമായി കണ്ട കൂബോർ നന്നായി വെള്ളം കുടിച്ചു. ഭാവിയിലേക്ക് കുറച്ച് വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി അവൻ എല്ലാ വെള്ളപാത്രങ്ങളും എടുത്ത് ഒരു താഴ്ന്ന മരക്കൊമ്പിൽ തൂക്കി. എന്നിട്ട് അവൻ ആ മരത്തിൽ കയറി ഒരു പ്രത്യേക മാന്ത്രിക ഗാനം ആലപിച്ചു. ആ ഗാനം കാരണം ആ മരം അതിവേഗം വളർന്ന് കാട്ടിലെ ഏറ്റവും വലിയ മരമായി മാറി. വെള്ളപാത്രങ്ങൾ മരത്തിന്റെ ഏറ്റവും മുകളിലുമായി. വൈകുന്നേരം ബന്ധുക്കൾ ക്ഷീണിതരായി ദാഹിച്ച് തിരിച്ചെത്തിയപ്പോൾ തങ്ങളുടെ വെള്ളം ഏറ്റവും ഉയരമുള്ള ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവർ കോപാകുലരായി. വെള്ളം തിരികെ നൽകാൻ അവർ കൂബോറിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ കൂബോർ വഴങ്ങിയില്ല. തുടർന്ന് 2 ബിരുദന്മാരായ മന്ത്രവാദികൾ മരത്തിൽ കയറി കൂബോറിനെ ക്രൂരമായി മർദ്ദിക്കുകയും അവനെ താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു. താഴെ വീണ അവന്റെ ശരീരം തകർന്നുപോയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂബോർ ഒരു കോലയായി രൂപാന്തരപ്പെട്ടു. അവൻ അടുത്തുള്ള യൂക്കാലിപ്റ്റസ് മരത്തിൽ കയറി മുകളിലിരുന്നു. അന്നു മുതൽ അവന് യൂക്കാലിപ്റ്റസ് ഇലകളിൽ നിന്ന് തന്നെ ആവശ്യമായ ഈർപ്പം ലഭിക്കുകയും വെള്ളം കുടിക്കേണ്ട ആവശ്യം വരാതിരിക്കുകയും ചെയ്തു. അവനൊരു നിയമം പ്രഖ്യാപിച്ചു. ആദിവാസികൾക്ക് അവനെ വേട്ടയാടി ഭക്ഷണമാക്കാം. എന്നാൽ പാചകം ചെയ്യുന്നതിന് മുൻപ് കോലയുടെ തോൽ നീക്കം ചെയ്യുകയോ അസ്ഥികൾ ഒടിയുകയോ ചെയ്യരുത്. ആരെങ്കിലും ഈ നിയമം ലംഘിച്ചാൽ മരിച്ച കോലയുടെ ആത്മാവ് അതികഠിനമായ വരൾച്ചയുണ്ടാക്കുകയും കോലകളൊഴികെ മറ്റെല്ലാവരും ദാഹിച്ചു മരിക്കുകയും ചെയ്യും. കോലകളുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കൗതുകകരമാണ്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ മാറ്റങ്ങളുമായി കോലകളുടെ ചരിത്രം ഇഴചേർന്ന് കിടക്കുന്നു. കോലകൾക്ക് ഏകദേശം 25 ദശലക്ഷം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. വോംബാറ്റുകളാണ് കോലകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ആദ്യകാല കോലകൾ ഇന്ന് കാണുന്ന യൂക്കാലിപ്റ്റസ് വനങ്ങളിലായിരുന്നില്ല ജീവിച്ചിരുന്നത്. ഓസ്ട്രേലിയ അക്കാലത്ത് കൂടുതൽ ഈർപ്പമുള്ളതും മഴക്കാടുകൾ നിറഞ്ഞതുമായിരുന്നു. ആദ്യകാല കോലകൾക്ക് യൂക്കാലിപ്റ്റസ് ഇലകളോട് ഇന്നത്തെ കോലകൾക്കുള്ള അത്ര പ്രത്യേക ആശ്രിതത്വം ഉണ്ടായിരുന്നു.

ഉണ്ടായിരുന്നില്ല. അവയ്ക്ക് കൂടുതൽ വൈവിധ്യമാർന്ന ഇലകളും ഭക്ഷണക്രമങ്ങളും ഉണ്ടായിരുന്നു. ഏകദേശം 15 ദശലക്ഷം വർഷം മുൻപ് ഓസ്ട്രേലിയയിലെ കാലാവസ്ഥ ക്രമേണ മാറുകയും ഭൂഖണ്ഡം കൂടുതൽ വരണ്ടതായി മാറുകയും ചെയ്തു. ഇതോടെ മഴക്കാടുകൾ ചുരുങ്ങുകയും യൂക്കാലിപ്റ്റസ് മരങ്ങൾ വ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മറ്റ് സസ്യങ്ങൾ ഇല്ലാതായപ്പോൾ യൂക്കാലിപ്റ്റസ് ഇലകളെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്ന കോലകൾ മാത്രം അതിജീവിച്ചു. യൂക്കാലിപ്റ്റസ് ഇലകളിലെ വിഷാംശം കൈകാര്യം ചെയ്യാനും നാരുകൾ ദഹിപ്പിക്കാനും കഴിയുന്ന വിധത്തിൽ കോലകളുടെ പല്ലുകൾക്കും ദഹന വ്യവസ്ഥയ്ക്കും പ്രധാനപ്പെട്ട പരിണാമപരമായ മാറ്റങ്ങൾ സംഭവിച്ചു. കൂടാതെ യൂക്കാലിപ്റ്റസ് ഇലകളിലെ പോഷകക്കുറവ് കാരണം ഊർജം സംരക്ഷിക്കുന്നതിനായി അവയുടെ തലച്ചോറിന്റെ വലിപ്പം കുറയുകയും അലസമായ ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കോലകളുടെ ഉറക്കം, മറ്റ് മൃഗങ്ങൾ കഴിക്കാൻ മടിച്ച യൂക്കാലിപ്റ്റസ് എന്ന ഭക്ഷണം ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ സ്വീകരിക്കാൻ കോലകളെടുത്ത പരിണാമപരമായ തന്ത്രമാണെന്ന് പറയാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്വന്തം വൈകാരിക അവസ്ഥയെയും മൂല്യത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റൊരാളിലോ ബാഹ്യ സാഹചര്യങ്ങളിലോ ഏൽപ്പിക്കാതെ തന്നിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്ന അവസ്ഥയെയാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അഥവാ വൈകാരിക സ്വയം ഭരണാധികാരം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന ശിലയാണ് ഇൻട്രിൻസിക് വാലിഡേഷൻ, അതായത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ അഭിനന്ദനത്തിനോ വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തം പ്രവൃത്തികളിലും വ്യക്തിത്വത്തിലും തനിക്ക് നേരെയുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ്. തന്റെ സന്തോഷം മറ്റൊരാളുടെ പ്രാധാന്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിലൂടെ വിനാശകരമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന്, ബ്രെഡ് ക്രംബിംഗ് പോലുള്ള ചൂഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും അന്തസ്സുള്ളൊരു വ്യക്തിത്വം കെട്ടിപ്പടുക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. യഥാർത്ഥമായ ആന്തരിക സമാധാനം എന്നത് പുറം ലോകത്തിന്റെ അംഗീകാരങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് മോചിതമാകുന്ന ഒരവസ്ഥയാണ്. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കണമെന്നോ പുകഴ്ത്തണമെന്നോ അല്ലെങ്കിൽ സഹതപിക്കണമെന്നോ ഉള്ള ആഗ്രഹം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ മാനസിക വ്യക്തത കൈവരുന്നത്. ഇത് ലോകത്തോടുള്ള വിരക്തിയല്ല, മറിച്ച് സ്വന്തം വികാരങ്ങളെയും മൂല്യങ്ങളെയും മറ്റൊരാൾക്ക് അടിയറവ് വയ്ക്കാത്ത അവസ്ഥയാണ്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ നൽകാതിരിക്കുമ്പോൾ നാം വൈകാരികമായൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. സ്തുതികളിലും നിന്ദകളിലും ഒരുപോലെ ശാന്തത പാലിക്കാൻ കഴിയുന്നത് ഈ ആത്മബോധത്തിന്റെ കരുത്തുകൊണ്ടാണ്. മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഇത് നമ്മുടെ അഹംഭാവത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ്. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം പുറത്തുനിന്നുള്ള അളവുകോലുകളെ ആശ്രയിച്ചല്ലാതെയാവുന്നു. അംഗീകാരങ്ങൾക്ക് വേണ്ടി ഓടാത്തവർക്ക് വിമർശനങ്ങളെയും പരാജയങ്ങളെയും സമചിത്തതയോടെ നേരിടാൻ സാധിക്കും. അവർ സമൂഹത്തിൽ ഇടപെടുന്നത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനല്ല, മറിച്ച് സ്വന്തം വ്യക്തിത്വത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടാണ്. പുറത്തുനിന്നുള്ള പ്രശംസകൾ ലഭിച്ചാലും ഇല്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു. ഈ മാനസികാവസ്ഥ ജീവിതത്തിലെ സംഘർഷങ്ങൾ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും വഴിവെക്കുന്നു. അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചോദ്യം തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ നിരന്തരം ഉണർത്തും. എന്നാൽ ആന്തരികമായ സ്ഥിരത കൈവരിക്കുമ്പോൾ തലച്ചോർ അനാവശ്യമായി ഈ തിരച്ചിലുകളിൽ നിന്ന് വിശ്രമം നേടും. ഇത് നമ്മുടെ വൈകാരിക നിയന്ത്രണത്തെ ശക്തിപ്പെടുത്തും. സ്ഥിരതയുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നതോടെ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു താളം കൈവരും. പുറമേ നിന്നുള്ള പ്രക്ഷോഭങ്ങൾക്കിടയിലും ഉള്ളിലെ കടൽ ശാന്തമായിരിക്കാൻ ഈ മനസ്സ് നമ്മെ സഹായിക്കും. സമാധാനം എന്നത് ഏകാന്തതയല്ല, മറിച്ച് തിരക്കുകൾക്കിടയിലും സ്വന്തം ആന്തരിക ലോകത്തെ സുരക്ഷിതമായി സൂക്ഷിക്കലാണ്. ഇതിനായി മൈൻഡ്ഫുൾനെസ് അഥവാ വർത്തമാന നിമിഷത്തിലുള്ള അവബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ പഠിക്കുന്നതോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടും. സ്വയം പ്രചോദനം കണ്ടെത്താൻ കഴിയുന്നവർക്ക് ലോകത്തിന്റെ കൈയടികൾ ആവശ്യമില്ലാതെ വരും. ഈ ആന്തരിക ദൃഢതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മറ്റുള്ളവരുടെ വിധി തീർപ്പുകൾക്ക് അതീതമായി സ്വന്തം സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്ക് ലോകം നൽകുന്നതിനേക്കാൾ വലിയ സന്തോഷം സ്വന്തമാക്കാൻ സാധിക്കും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന ശീലം വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ സ്വാഭാവികമായ സമാധാനത്തെ കെടുത്തിക്കളയുന്നു. എന്നാൽ ആന്തരികമായ തനിമ കണ്ടെത്തുന്നത് ഈ കുതിപ്പുകളിൽ നിന്ന് വലിയൊരു തിരിച്ചു നടത്തമാണ്. നാം നമ്മളായിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. മറ്റൊരാളുടെ കണ്ണിലെ പ്രതിബിംബമല്ല നമ്മുടെ വ്യക്തിത്വം എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം കൂടുതൽ ലളിതമാകുന്നു. ഈ ലളിതബോധമാണ് യഥാർത്ഥ ജ്ഞാനം. നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹം അനാവശ്യമായ ഭയങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോൾ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. മനസ്സിന്റെ ബഹളങ്ങളടങ്ങുമ്പോൾ സർഗാത്മകമായ ചിന്തകൾക്ക് അവിടെ ഇടം ലഭിക്കുന്നു. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ലോകത്തെ നോക്കിക്കാണാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആ ശാന്തത ഏതൊരൌഷധത്തെക്കാളും വലിയ സൗഖ്യം നമുക്ക് നൽകുന്നു. സമാധാനം എന്നത് നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പിരിമുറുക്കങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുമ്പോൾ സ്വാഭാവികമായി തെളിയുന്ന ഒന്നാണ്. ഓരോ ദിവസവും അല്പനേരം ശാന്തമായി ഇരിക്കാനും സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാനും സമയം കണ്ടെത്തുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വായുവിലെ തിരമാലകൾ പോലെ വന്നു പോകുന്നതാണെന്നും നമ്മുടെ ആന്തരിക ശാന്തത പാറ പോലെ ഉറച്ചതാണെന്നും തിരിച്ചറിയുക.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: പ്രബോധന ചിന്ത.
4: ശുഭന്റെ സംശയം. ബുദ്ധൻ ശ്രാവസ്തിയിൽ തങ്ങും കാലം. ശുഭൻ എന്ന യുവാവ് ബുദ്ധനോടൊരു സംശയം ചോദിച്ചു. സംശയം ഇങ്ങനെയാണ്: ചിലർ അനുഗ്രഹീതരായി പിറക്കുന്നു, മറ്റു ചിലർ മരിച്ചും, ചിലർ രോഗബാധിതരാകുന്നു, രോഗം മറ്റു ചിലരെ രോഗം ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്നാണ് അയാൾക്കറിയേണ്ടത്. ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: ആളുകൾക്ക് അവരുടെ തന്നെ കഴിഞ്ഞ കാലമാണ് പാരമ്പര്യമായി ലഭിക്കുന്നത്. അവരുടെ തന്നെ ഭൂതകാല കർമ്മങ്ങളാണ് അവരുടെ പൂർവികന്മാർ. അവരുടെ ഇന്നലകളാണ് അവരുടെ ഇന്നുകളെ നിർണയിക്കുന്നത്. ശുഭൻ പറഞ്ഞു: ഭഗവാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, വിശദമാക്കിയാലും. ബുദ്ധൻ വീണ്ടും ഇപ്രകാരം പറഞ്ഞു: ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഒരാണോ പെണ്ണോ യാതൊരു നിയന്ത്രണവും പാലിക്കാതെ മറ്റു പ്രാണികളെ കൊല്ലുന്നു. ആ ആളുകളുടെ ആയുസ് അല്പമായിരിക്കും. ആ ആൾ പുനർജനിക്കുന്നത് എപ്പോഴും മുറിവുകൾ സഹിക്കേണ്ടി വരുന്ന ഒരു ഉടലിലായിരിക്കും. ആണോ പെണ്ണോ നിയന്ത്രണമില്ലാതെ പ്രാണികളെ കൊല്ലുന്നില്ലെങ്കിൽ ആ ആൾക്ക് ദീർഘായുസ്സായിരിക്കും, മറുപിറവി ക്ഷതമേൽക്കാത്ത ഉടലിലായിരിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് ജൂലൈ 16-ലാണ്. 1872 ജൂലൈ 16, ദക്ഷിണ ധ്രുവപ്രദേശത്ത് കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യൻ, ആർട്ടിക് മേഖലയ്ക്ക് കുറുകെ ആദ്യത്തെ വ്യോമയാത്ര നടത്തിയ സാഹസിക പര്യവേക്ഷകൻ റോൾഡ് അമുണ്ട്സൺ ഭൂജാതനായിരിക്കുന്നു. 1885 ജൂലൈ 16, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ ഒരു പരീക്ഷണശാലയിൽ പേപ്പെട്ടി വിഷത്തിനുള്ള വാക്സിൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. 1929 ജൂലൈ 16, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR സ്ഥാപിതമായിരിക്കുന്നു. 1945 ജൂലൈ 16, ആണവയുഗം പിറന്നിരിക്കുന്നു. ലോസ് അലമോസിൽ ഏറ്റവും വിനാശകരമായ ആറ്റം ബോംബ് ദേ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം മുഹമ്മദ് റാഫി പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കിഷോർ കുമാർ ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ലതാ മങ്കേഷ്കർ പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രി എത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആശാ ഭോസ്ലെ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോണോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
2: All the technology that is there, which has been developed by me, in myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി K.മുരളീധരൻ. ഭക്ഷ്യ സംരംഭകർക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി T.സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി

0: സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9ാം ക്ലാസിന് പകരം 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 ആണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശാന്തിരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങളിൽ ഇനി ഭുപൻ ഹസാരിക ആലപിച്ച ഗാനം.

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിൻ്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി ബാലമുരളീകൃഷ്ണ പാടിയ ഗാനം കേൾക്കാം.

0: സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇനി എസ് വി ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനം കേൾക്കാം.
1: ഒഴുകിരതേ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ഷഹനാസ്. ഞാൻ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയിലെ 16th ബാച്ച് MSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എൻ്റെ കൽബിലെ ആ ഒരു ഗാനം എൻ്റെ ഭർത്താവായ റിംഷിദ് റഹ്മാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് രാഖി എന്നാണ്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം എസ് നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മഴവില്ല എന്ന സിനിമയിലെ പൊന്നോല തുമ്പിൽ എന്ന പാട്ടാണ്. അത് ഞാൻ എന്റെ കൂട്ടുകാരുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് അഞ്ജു. ഞാൻ ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ എം എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ പൂക്കാലം വരവായി എന്ന സിനിമയിലെ ഏതോ വാർമുകിലിൻ ആ ഗാനം എന്റെ മകന് വേണ്ടി ഡെഡിക്കേറ്റ്.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആതിര. ഞാൻ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അനാർക്കലി എന്ന് പറഞ്ഞ മൂവിയിലെ വാനം ചായ എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടി.

എന്റെ പേര് ആലിസ്. ഞാൻ തിരുവനന്തപുരം മാർബസീലിസ് എഞ്ചിനീയറിംഗ് കോളേജിലെയാണ്. ഞങ്ങൾക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനുമായിട്ട് ചൂളം മേടിച്ച് കറങ്ങി നടക്കാൻ എന്ന പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറൂരത്ത് ഹൈ കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കെ ലിയെ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ഹൈ ജോ ജറൂരത്ത് ഹൈ അപ്നെ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയെ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനീ ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകേ ക്യോംകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 5.56 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരക രോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമാർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111 78 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

ഞാൻ ഇന്ദു, മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അല്ലി ഇളം പൂവോ. അത് ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് എൻ്റെ അച്ഛനെ വളരെയധികം ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്. ഇന്ന് എൻ്റെ അച്ഛൻ മരിച്ച ദിവസമാണ്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഓർക്കുന്ന ഒരു ദിവസമാണ്. സന്തോഷത്തോടെയാണ് ഓർക്കുന്നതെങ്കിലും ചിലപ്പോൾ സങ്കടവും വരാറുണ്ട്. താങ്ക് യു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് കൃഷ്ണ, ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്താണ്. എനിക്ക് ഇന്ന് റേഡിയോയുടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ദൂരക്കിഴക്ക് ഉദിക്കും എന്ന പാട്ടാണ്. ചിത്ര മൂവിയിലെ MG ശ്രീകുമാർ ആലപിച്ച പാട്ടാണിത്.

എൻ്റെ പേര് ഡോക്ടർ എ സൂഷ കുമാരി. ഞാൻ മാർബെസീലിസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ എസ് ജാനകി പാടിയ മിഴിയോരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ഹർട്ട് പീപ്പിൾ ഹർട്ട് പീപ്പിൾ, മുറിവേറ്റവർ മറ്റുള്ളവരെയും മുറിപ്പെടുത്തുന്നു. ഈ പ്രയോഗം അൺപ്രോസസ്ഡ് ട്രോമ എങ്ങനെയാണ് തലമുറകളിലേക്ക് പകരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇതിനെ ഇന്റർജനറേഷണൽ ട്രോമ എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വികാരങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പടരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ലളിതമായ വാക്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. പണമോ വസ്തുക്കളോ മാത്രമല്ല, സ്നേഹവും സമാധാനവും വേദനയും എല്ലാം ഇതിൽ ഉൾപ്പെടും. മനഃശാസ്ത്രത്തിൽ ഒരു നിരീക്ഷണമുണ്ട്. തന്റെ ജീവിതത്തിൽ ഉണ്ടായ മുറിവുകൾ സുഖപ്പെടുത്താൻ ശ്രമിക്കാത്ത ഒരാൾ അറിയാതെ തന്നെ ആ വേദന മറ്റുള്ളവരിലേക്ക് പകരും. കുട്ടിക്കാലത്ത് അവഗണിക്കപ്പെട്ട ഒരാൾ വളരുമ്പോൾ തന്റെ പങ്കാളിയോടോ മക്കളോടോ ക്രൂരമായി പെരുമാറുന്നത് ഇതിനുദാഹരണമാണ്. അവർ മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണങ്ങാത്ത ആ പഴയ മുറിവുകൾ ഉള്ളതുകൊണ്ടാണ്. വേദനിക്കുന്ന ഒരാൾ പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിന്റെ മറുവശം നോക്കൂ, സ്വന്തം പോരായ്മകളെ തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാൾക്ക് മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ കഴിയും. നമ്മൾ സ്വയം സമാധാനത്തിലാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം മറ്റുള്ളവരുമായി സമ്മതിക്കുന്നുണ്ട്. ശാന്തനായ ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കും ഒരു സമാധാനം തോന്നാറില്ലേ? ഇതിനെയാണ് ഇമോഷണൽ കണ്ടേജൻ എന്ന് വിളിക്കുന്നത്. ഒരു ചിരി പടരുന്നത് പോലെ സമാധാനവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരും. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും മറ്റൊരാൾക്ക് പുതിയ വഴികൾ തുറന്നുകൊടുക്കാം. എനിക്കും മാറ്റം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആ പ്രത്യാശയുടെ പ്രകാശം മറ്റൊരാളുടെ ഇരുളടഞ്ഞ ചിന്തകളിലേക്ക് എത്തിക്കുന്നു. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾ സമൂഹത്തിന്റെ ഇടുങ്ങിയ ചിന്താഗതികളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തെ വിശാലമായ ലോകത്തിലേക്ക് വരാനുള്ള ധൈര്യം നൽകുന്നു. നിങ്ങളുടെ പെരുമാറ്റം മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഏത് മുറിവാണ് അതിന് കാരണം എന്ന് കണ്ടെത്തുക. മുറിവുകൾ ഉണ്ടാകുന്നത് നമ്മുടെ തെറ്റല്ല, പക്ഷെ അത് ചികിത്സിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കൗൺസിലിംഗോ സംസാരമോ വഴി മനസ്സിനെ സുഖപ്പെടുത്തുക. നിങ്ങൾ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത് സ്നേഹമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം നിറയ്ക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോ നടന്നു നീങ്ങുന്ന ഊർജ കേന്ദ്രങ്ങളാണ്. ഭയവും ദേഷ്യവുമാണോ അതോ പ്രത്യാശയും സ്നേഹവുമാണോ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് സ്വയം ചോദിക്കുക. ഓർക്കുക, ലോകം മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ മാറ്റം തുടങ്ങണം. കാരണം നമ്മൾ നൽകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതുതന്നെയാണ്.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് സമ്മർദ്ദവും പ്രതിരോധശേഷിയും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി സമ്മർദ്ദവും രോഗപ്രതിരോധ ശേഷിയും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. വിട്ടുമാറാത്ത സമ്മർദ്ദം നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെ മാത്രമല്ല, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പോലും എങ്ങനെയാണ് വിഷാദത്തിലേക്ക് നയിക്കാൻ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച്. സമ്മർദ്ദവും വിഷാദവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ തലയോട്ടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. തലയോട്ടിയും നമ്മുടെ മാനസികാവസ്ഥയും തമ്മിലുള്ള ഈ നിഗൂഢമായ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദം നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളെ മാത്രം ബാധിക്കുന്നില്ല എന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു രീതിയിൽ ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്നു. ദീർഘകാല സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ന്യൂട്രോഫിൽസ് എന്നറിയപ്പെടുന്ന രോഗപ്രതിരോധ കോശങ്ങൾ തലയോട്ടിക്കുള്ളിലെ അസ്ഥിമജ്ജയിൽ നിന്ന് പുറപ്പെട്ട് മസ്തിഷ്കത്തിന്റെ അതിരുകളിലേക്ക് പ്രവേശിക്കുന്നു. തലച്ചോറിനെ മൂടിക്കൊണ്ടുള്ള സംരക്ഷിത പാളികൾ ആണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസുകളിലേക്ക് ന്യൂട്രോഫിൽസ് കടന്നു കയറുമ്പോൾ അവ തലച്ചോറിന് ചുറ്റുമുള്ള രോഗപ്രതിരോധ അന്തരീക്ഷത്തെ പുനഃക്രമീകരിക്കുന്നു. ഈ മാറ്റമാണ് മൃഗങ്ങളിൽ വിഷാദ സ്വഭാവങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് ഗവേഷകർ കണ്ടെത്തി. ഇത് വീക്കവും മാനസികാവസ്ഥയും തമ്മിൽ എത്രത്തോളം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. ഗവേഷകർ എലികളെ ദീർഘകാല സാമൂഹിക സമ്മർദ്ദത്തിന് വിധേയമാക്കി. ഇത് യഥാർത്ഥ ജീവിതത്തിലെ വിട്ടുമാറാത്ത പ്രതികൂല സാഹചര്യങ്ങളെ അനുകരിക്കുന്ന ഒരു പരീക്ഷണ മാതൃകയായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയ പ്രധാന കാര്യങ്ങൾ ഇതാണ്. സമ്മർദ്ദത്തിന് ശേഷം മെനിഞ്ചസുകളിൽ ന്യൂട്രോഫിൽ കോശങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതായി കണ്ടു. ഈ ന്യൂട്രോഫിൽ കോശങ്ങൾ എത്തിയത് മറ്റ് എവിടെയുമല്ല, തലയോട്ടിക്കുള്ളിലെ അസ്ഥിമജ്ജയിൽ നിന്നായിരുന്നു. ഈ കോശങ്ങളുടെ സാന്നിധ്യം എലികളിൽ പ്രകടിപ്പിച്ച വിഷാദ സ്വഭാവങ്ങളുമായി കൃത്യമായി ഒത്തുപോയിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ വസ്തുത, സമ്മർദ്ദം അവസാനിച്ച ശേഷവും ആഴ്ചകളോളം ഈ കോശങ്ങൾ മെനിഞ്ചസുകളിൽ നിലനിന്നു എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ സമ്മർദ്ദഘട്ടങ്ങൾ അവസാനിച്ചതിനു ശേഷവും വിഷാദം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചന നൽകുന്ന കണ്ടെത്തലാണ് ഇത്. ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇതിന്റെ പ്രവർത്തന രീതിയാണ്. വിട്ടുമാറാത്ത സമ്മർദ്ദം ഈ ന്യൂട്രോഫിൽ കോശങ്ങളിൽ ഒരു ആന്തരിക അലാറം മുഴങ്ങാൻ കാരണമായി. ഈ അലാറം നിയന്ത്രിച്ചിരുന്നത് ടൈപ്പ് ഇൻ ഇന്റർഫെറോൺ സിഗ്നലിംഗ് എന്നൊരു പാതയാണ്. വൈറസ് അണുബാധകൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി സജീവമാകുന്ന ഒരു പാതയാണ് ഇത്. അതായത്, സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ ഒരു വൈറൽ അണുബാധയ്ക്ക് സമാനമായ പ്രതികരണം സൃഷ്ടിക്കുന്നു എന്ന് സാരം. ഗവേഷകർ ഈ അലാറം പാതയെ തടഞ്ഞപ്പോൾ സംഭവിച്ചത് അത്ഭുതകരമായിരുന്നു. മെനിഞ്ചസുകളിലെ ന്യൂട്രോഫിൽ കോശങ്ങളുടെ അളവ് കുറഞ്ഞു. തലച്ചോറിന് ചുറ്റുമുള്ള വീക്കം, ഇൻഫ്ലമേഷൻ ശാന്തമായി. മൃഗങ്ങൾ വിഷാദ സ്വഭാവങ്ങൾ കുറഞ്ഞ നിലയിൽ കാണിച്ചു. ഈ തെളിവുകൾ ശക്തമാണ്. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം കേവലം സമ്മർദ്ദത്തോട് പ്രതികരിക്കുക മാത്രമല്ല, അത് മാനസികാവസ്ഥാ മാറ്റങ്ങളെ സജീവമായി നയിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ കണ്ടെത്തലുകൾ വിഷാദരോഗത്തിന്റെയും മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും ചികിത്സയിൽ ഒരു പുതിയ വഴി തുറക്കും. ഭാവിയിൽ തലച്ചോറിലെ ഈ രോഗപ്രതിരോധ സർക്യൂട്ടുകളെ ലക്ഷ്യമിട്ടുള്ള ചികിത്സാരീതികളിലൂടെ ദീർഘകാല സമ്മർദ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷാദത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നത് കേവലം മനസ്സിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗികമായ ഒരു പ്രവർത്തന വൈകല്യം കൂടിയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ദേവിശ്രീ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കുറിച്ചാണ്. ജീവന ഭീഷണിയായ അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ശാരീരികമോ ലൈംഗികമോ ആയ അതിക്രമങ്ങൾ, യുദ്ധാനുഭവങ്ങൾ, അല്ലെങ്കിൽ വളരെ തീവ്രമായ മറ്റേതെങ്കിലും ആഘാതകരമായ സംഭവങ്ങൾ അനുഭവിച്ച ശേഷം ചിലരിൽ ഉണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് PTSD. ഇത്തരം അവസ്ഥയിലുള്ളവർക്ക് ആ സംഭവത്തിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുക, ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങളെയോ സാഹചര്യങ്ങളെയോ ഒഴിവാക്കുക, എപ്പോഴും ഭയമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുക, പെട്ടെന്ന് ഞെട്ടുക, ഉറക്കക്കുറവ് എന്നിവ പോലുള്ള ലക്ഷണങ്ങൾ കാണാം. എല്ലാവർക്കും ട്രോമയ്ക്ക് ശേഷം PTSD ഉണ്ടാകണമെന്നില്ല. അനുഭവത്തിന്റെ തീവ്രത, മുമ്പുണ്ടായിരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആവശ്യമായ സാമൂഹിക പിന്തുണയുടെ അഭാവം, തുടർച്ചയായ സമ്മർദ്ദങ്ങൾ എന്നിവ ഇതിന്റെ സാധ്യത വർദ്ധിപ്പിക്കാം. എന്നാൽ നല്ല വാർത്ത എന്തെന്നാൽ, PTSD ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. മനഃശാസ്ത്ര ചികിത്സകളായ ട്രോമ ഫോക്കസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT, EMDR പോലുള്ള ചികിത്സാ രീതികളും ആവശ്യമായ സാഹചര്യങ്ങളിൽ മരുന്നുകളും സഹായകരമാണ്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും രോഗമുക്തിയിൽ വളരെ പ്രധാനമാണ്. നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ ഇത്തരം ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക. സമയബന്ധിതമായ ചികിത്സ ജീവിതത്തെ വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: പന്ത്രണ്ട് 2, 2014. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ക്ലിനിക്കിലേക്ക് കടന്നുവരുന്ന ദമ്പതികളിൽ ഭൂരിഭാഗവും പറയുന്ന ആദ്യ വാചകം ഏതാണ്ട് ഒരുപോലെയാണ്: ഡോക്ടർ, ഞങ്ങൾക്കൊട്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. പലപ്പോഴും അവർ കരുതുന്നത് പ്രശ്നം സ്വഭാവ വ്യത്യാസമാണ് എന്നാണ്. ഒരാൾ കൂടുതൽ സംസാരിക്കുന്നയാൾ, മറ്റേയാൾ നിശബ്ദ, ഒരാൾ അലസൻ, മറ്റേയാൾ കൃത്യത ഇഷ്ടപ്പെടുന്ന ആൾ, ഒരാൾ വികാരാധീനൻ, മറ്റേയാൾ യുക്തിവാദി, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അവർ കരുതുന്നത്. എന്നാൽ ചില ദാമ്പത്യങ്ങളിൽ പ്രശ്നം ഇങ്ങനെ പൊരുത്തക്കേടല്ല. ഈ പൊരുത്തക്കേട് ദാമ്പത്യത്തെ ബാധിക്കില്ല എന്നല്ല, രണ്ടുപേരുടെയും ഉള്ളിൽ അവർക്ക് പോലും അറിയാതെ ജീവിക്കുന്ന രണ്ട് വ്യത്യസ്ത മാനസിക ലോകങ്ങളുടെ ഏറ്റുമുട്ടലുകൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അത്തരമൊരു ദമ്പതികളായിരുന്നു രാഹുലും ശ്രുതിയും. അവർ എൻ്റെ മുറിയിലേക്ക് കയറി വന്ന നിമിഷം തന്നെ വായുവിൽ ഒരു യുദ്ധത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഒരുമിച്ച് വന്നിട്ടും അവർ ഒരുമിച്ച് വന്നവരായി തോന്നിയില്ല. പരസ്പരം നോക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. ഞാൻ ഒന്നും ചോദിക്കുന്നതിന് മുമ്പേ അവർ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങി. ശ്രുതി ദേഷ്യത്തോടെ പറഞ്ഞു, ഡോക്ടർ, ഇയാൾക്കെന്തോ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. വീട്ടിൽ സമാധാനമെന്നൊന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ വലിയ നാടകവും ദേഷ്യവും. രാഹുലുടൻ മറുപടി പറഞ്ഞു, അവൾക്കാണ് പ്രശ്നം. ദിവസം മുഴുവൻ കഴുകലും തുടയ്ക്കലും മാത്രം. വീട്ടിലെ ഒരു സാധനം 1 ഇഞ്ച് മാറിയാൽ ലോകം അവസാനിച്ച പോലെയാണ് പ്രതികരണം. മനുഷ്യനെ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല ഡോക്ടർ. അവർ രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുകയായിരുന്നു, പരസ്പരം രോഗികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. സംഭാഷണം ആഴത്തിലേക്ക് പോയപ്പോൾ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു. അവരുടെ വിവാഹ ജീവിതം രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകൾ തമ്മിലുള്ള ഒരു നിരന്തര ഏറ്റുമുട്ടലായിരുന്നു. ശ്രുതിക്ക് എനിക്ക് മനസ്സിലായി, അവൾ സംസാരിച്ചപ്പോൾ തന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടായിരുന്നു. വീട് വൃത്തിയായിരിക്കണം, സാധനങ്ങൾ കൃത്യമായ സ്ഥാനത്തായിരിക്കണം. ക്രമം തെറ്റുന്നത് അവൾക്ക് വെറും അസ്വസ്ഥതയല്ല, കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു. മറുവശത്ത് രാഹുലിന്റെ മനസ്സ് മറ്റൊരു കഥ പറഞ്ഞു. അയാളിൽ ADHD ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല, പദ്ധതികൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ട്, അശ്രദ്ധയും ആവേശപരമായ തീരുമാനങ്ങളും. അതോടൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ മൂലം വികാരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ കൊടുങ്കാറ്റാവുകയും ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം എല്ലാ സാഹചര്യങ്ങളും നാടകീയമായി മാറുകയും ചെയ്തു. രാഹുൽ വീട്ടിലെ മേശപ്പുറത്തിരുന്ന താക്കോലെടുത്ത് മറ്റൊരിടത്ത് വയ്ക്കും. മിക്കവർക്കും അത് നിസ്സാരമായൊരു കാര്യം, പക്ഷെ ശ്രുതിയുടെ മസ്തിഷ്കത്തിന് അതൊരു മുന്നറിയിപ്പ് സൈറൺ പോലെ തോന്നും. അവളുടൻ അത് പഴയ സ്ഥാനത്തേക്ക് മാറ്റും. രാഹുൽ അതിനെ നിയന്ത്രണം എന്നായി കാണും. അയാൾ

ആ ദേഷ്യം നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിയാകും. അതിനെ ഹിസ്ട്രിയോണിക് സ്വഭാവം കൂടുതൽ നാടകീയമാക്കും. ശ്രുതിയുടെ ഉത്കണ്ഠ വീണ്ടും ഉയരും. വീണ്ടും വിമർശനം, വീണ്ടും വഴക്ക്. അങ്ങനെ ഒരു ചെറിയ താക്കോൽ വീട്ടിലെ സമാധാനത്തെ ആകെ പൂട്ടിയിടും. അവർ രണ്ടുപേരും പരസ്പരം വേദനിപ്പിക്കുകയായിരുന്നില്ല. അവർ രണ്ടുപേരുടെയും രോഗങ്ങളാണ് പരസ്പരം പോരാടിക്കൊണ്ടിരുന്നത്. ഈ അവസ്ഥ മനസ്സിലാക്കാൻ വെറും സംഭാഷണം മാത്രം മതിയായിരുന്നില്ല. അവരുടെ മാനസികാവസ്ഥകൾ ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടായിരുന്നു. ശ്രുതിക്ക് ഞാൻ ഓയ് ബോക്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നൽകി. അവളുടെ OCDയുടെ തീവ്രത വ്യക്തമായി അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. രാഹുലിന് അതുപോലെ തന്നെ അയാളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എക്സാമിൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റും കൊടുത്തു. ബോർഡർ ലൈൻ ഹിസ്ട്രിയോണിക് വ്യക്തിത്വ സവിശേഷതകൾ അതിലൂടെ വ്യക്തമായി. തുടർന്ന് രണ്ടുപേരെ കൊണ്ടും ഫാമിലി എൻവയോൺമെന്റ് സ്കെയിൽ എന്ന ടെസ്റ്റും ചെയ്യിപ്പിച്ചു. ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നില്ല. വീട് ഒരു കുടുംബമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് രോഗങ്ങൾ തമ്മിലുള്ള യുദ്ധഭൂമിയായി മാറിയിരുന്നു. ടെസ്റ്റ് റിപ്പോർട്ടുകൾ മുന്നിൽ വെച്ച് ഞാൻ അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ നൽകി. അതെ, നിങ്ങൾ പരസ്പരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരല്ല. നിങ്ങളുടെ മസ്തിഷ്കങ്ങൾ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രശ്നം നിങ്ങളല്ല, നിങ്ങളുടെ രോഗങ്ങളാണ്. അവയെ ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ട്. ആ നിമിഷം ആദ്യമായി അവർ പരസ്പരം നോക്കി. ഞാൻ കണ്ടു ആ നോട്ടത്തിൽ ദേഷ്യമില്ലായിരുന്നു, കുറ്റപ്പെടുത്തലുമില്ലായിരുന്നു, തർക്കങ്ങളുമില്ലായിരുന്നു. മാത്രമല്ല, ആ നോട്ടത്തിൽ ഒരു പുതിയ തിരിച്ചറിവുണ്ടായിരുന്നു. ശ്രുതി പതുക്കെ പറഞ്ഞു, അപ്പോ ഞാനിങ്ങനെയാകുന്നത് മനഃപൂർവമല്ല, അല്ലേ ഡോക്ടർ? രാഹുൽ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്റെ ദേഷ്യവും നിയന്ത്രിക്കാനാവാത്തതാണോ? അന്ന് അവരുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ പരാജയത്തിൻ്റെതായിരുന്നില്ല. വർഷങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് മനുഷ്യർ ആദ്യമായി സ്വയം മനസ്സിലാക്കിയതിൻ്റെ കണ്ണുനീരായിരുന്നു അത്. ചികിത്സ മരുന്നുകളിൽ മാത്രം അവസാനിച്ചില്ല. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, വ്യക്തിത്വാധിഷ്ഠിത തെറാപ്പികൾ, വികാര നിയന്ത്രണ പരിശീലനം, ദമ്പതികളുടെ കൗൺസിലിംഗ് എന്നിവയിലൂടെ അവർ പതിയെ പുതിയൊരു ജീവിതം പഠിച്ചു തുടങ്ങി. രാഹുൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചു. ശ്രുതി തന്റെ ഉത്കണ്ഠയെ തിരിച്ചറിയാനും പഠിച്ചു. വഴക്കുകൾ കുറഞ്ഞു, സംഭാഷണങ്ങൾ കൂടി. പരസ്പരം തിരുത്താൻ ശ്രമിച്ചവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മുടെ സമൂഹത്തിലെ അനേകം ദാമ്പത്യങ്ങൾ തകരുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, പരസ്പരം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, പരസ്പരം തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പലപ്പോഴും പങ്കാളിയെ സ്വഭാവദോഷമുള്ള ആളായി മുദ്രകുത്തുന്നു. പക്ഷെ ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നമായിരിക്കും. അവർക്കാവശ്യം കുറ്റപ്പെടുത്തലുകളല്ല, തർക്കിച്ച് തോൽപ്പിക്കുകയുമല്ല, മനസ്സിലാക്കലാണ്. പരിഹാസമല്ല, ശാസ്ത്രീയമായ പരിചരണമാണ്. കാരണം ഒരാൾ രോഗിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ചികിത്സ ആരംഭിക്കുന്നു. പക്ഷെ ഒരാൾ ശത്രുവാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം ഒരു ബന്ധുവും സുഖപ്പെടില്ല. ചിലപ്പോൾ തകരുന്നത് വിവാഹമല്ല, പരസ്പരമുള്ള മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകളാണ്. അവ തിരുത്താൻ കഴിഞ്ഞാൽ, ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ, തിരുത്താൻ കഴിഞ്ഞാൽ ഒരിക്കൽ യുദ്ധഭൂമിയായിരുന്ന ഒരു വീട് പോലും വീണ്ടും വീണ്ടും അതൊരു വീടായി മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടത് വീടുകളാണ്, യുദ്ധഭൂമികളല്ല. അങ്ങനെ വീടായി മാറിയ, വസന്തമായി മാറിയ കഥയുടെ പൂക്കാലങ്ങൾ ഈ ഡയറിയിൽ നിരന്നു കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നാലെ ഓരോ ആഴ്ചയായി നിങ്ങളോട് വിസ്തരിച്ചു തന്നെ പറയാം. നന്ദി, നമസ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. അത് വെറുതെ കിട്ടിയ ഒരു ബഹുമതിയല്ല, വലിയൊരു സാംസ്കാരിക പെരുമ നിറതിങ്കൾ പോലെ ജ്വലിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. കേരള സാഹിത്യ അക്കാദമി തൃശൂരിലാണ്. സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും കലാമണ്ഡലവും സ്കൂൾ ഓഫ് ഡ്രാമയും തൃശൂരിലാണ്. ഉണ്ണായി വാര്യർ സ്മാരകം, നടന കൈരളി, അമ്മന്നൂർ ഗുരുകുലം, അങ്ങനെ എത്രയോ കലാകേന്ദ്രങ്ങൾ തൃശൂരിനെ സാംസ്കാരികമായി ഭാവോജ്വലമാക്കുന്നു. ചവിട്ട് നാടകങ്ങളും കാക്കാരിശി നാടകങ്ങളും തമിഴ് സംഗീത നാടകങ്ങളും തൊട്ടിങ്ങോട്ട് തെരുവു നാടകങ്ങൾ വരെ നൂപുരധ്വനി ഉയർത്തുന്ന നാട്, നഗരത്തിന് പോലും ഗ്രാമത്തിൻ്റെ മണമുള്ള നാട്, സാംസ്കാരിക പെരുമയുടെ കുടകൾ ഉയർത്തി നിൽക്കുന്ന തൃശിവ പേരൂർ. ഇഷ്ടം, അത്രമേലിഷ്ടം.

വി ടി ഭട്ടതിരിപ്പാട്, പ്രേംജി, എം ആർ ബി, ലോഹിതദാസ്, സത്യനന്തിക്കാട്, ഇന്നസെന്റ്, കുട്ടിയടത്തി വിലാസിനി, അങ്ങനെ പേരുകൾ തിരഞ്ഞുപോയാൽ വലിയ നിരയാകുന്നത് കലയുടെ പാടങ്ങളിൽ പൂത്ത സൂര്യകാന്തികൾ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമുദായിക വിപ്ലവ നാടകത്തിൻ്റെ കൊടിയുയർന്നതും ഈ തൃശൂർ പേരൂരിൽ തന്നെ. വി ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നാടകത്തേക്കാൾ നല്ലൊരുപാധി വേറെയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത നാട്. എം ആർ ബിയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും പ്രേംജിയുടെ ഇറുതുമതിയും ചിന്തയുടെ ചക്രവാളങ്ങളിലെ സൂര്യനെ കൂടുതൽ ചുവപ്പിച്ചു. തൃശൂർ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ചുവന്ന മണ്ണായി മാറിയ കഥ ഒരു ചെറുകഥയല്ല, ചരിത്രകഥയാണ്. തൃശൂരിൻ്റെ ചുവപ്പ് സാംസ്കാരികതയുടെ ചക്രവാള ചുവപ്പാണ്. ആ ചുവപ്പ് ഇഷ്ടം, അത്രമേലിഷ്ടം.

പാട്ടബാക്കി എഴുതണമെന്ന് കെ ദാമോദരനെ പ്രേരിപ്പിച്ചത് സാക്ഷാൽ EMS ആയിരുന്നു. ഗുരുവായൂരിനടുത്ത് വയലത്തൂരിലായിരുന്നു ആദ്യം അവതരിപ്പിച്ചത്. പാട്ടബാക്കി അരങ്ങിലെ കഥയായിരുന്നില്ല, കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ കഥയായിരുന്നു. മാറാൻ തുടിച്ചുകൊണ്ടിരുന്ന സമൂഹ മനസ്സിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു. മണ്ണും മനുഷ്യനും ജീവിതവും ജീവിത നൊമ്പരങ്ങളും അതിൽ വിലയും കൊണ്ടു കിടന്നു. പ്രതിഷേധത്തിൻ്റെ തീത്തുള്ളികളും കൊണ്ടു നടന്ന സാധാരണക്കാരന് വിപ്ലവത്തിൻ്റെ കാട്ടുതിയായി പടരാൻ പാട്ടബാക്കി ധാരാളമായിരുന്നു. രാഷ്ട്രീയ പ്രശ്നത്തിനും സാമൂഹിക പ്രശ്നത്തിനും സാംസ്കാരികമായ ഒരു തട്ടകമായിരുന്നു തൃശൂർ. ഒരു നാടകം കാണാൻ ഒരു ഗ്രാമം മുഴുവൻ പറമ്പുകളിലെത്തിയിരുന്ന കാലത്തിന് സാക്ഷ്യം വഹിച്ച നാട്, ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

നാടകവേദികളുടെ ഈറ്റില്ലമാണ് തൃശൂർ. ചങ്ങമ്പുഴ കലാസമിതി, തൃശൂർ കലാകേന്ദ്രം തുടങ്ങിയവ ശരിക്കും നാടകങ്ങളെ നിർവചിക്കുകയായിരുന്നു. ചേർപ്പിലെ മഹാത്മാ മൈതാനം, ചങ്ങമ്പുഴ കലാസമിതി ആണ്ടോടാണ്ട് സംഘടിപ്പിച്ചിരുന്ന നാടകോത്സവം, പെരുവനം ഗ്രാമത്തിന്റെ ഉത്സവം, ചേർപ്പ് നാട്ടരങ്ങും പല്ലിശ്ശേരിയിലെ ജൂപ്പിറ്റർ കലാസമിതിയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നാടകങ്ങളെ തൃശൂരിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നാടകങ്ങളുടെ ഹൃദയമില്ലാതെ തൃശൂരിൽ സാംസ്കാരികതയുടെ രക്തയോട്ടം സാധ്യമായിരുന്നില്ല. അത്രയേറെ ആ കലാരൂപം ആ നാടിൻ്റെ ഭാഗധേയമായിരുന്നു, ആവേശവും അലയലികളുമായിരുന്നു. ഓർക്കുമ്പോൾ ആ ചരിത്രഗാഥകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

സാരഥി തിയേറ്റേഴ്സിന് വിലാസം എഴുതുമ്പോൾ തൃശൂർ എന്ന് മതിയായിരുന്നു. അതങ്ങ് ചാലക്കുടിയിലെത്തുമായിരുന്നു. സാരഥിയുടെ സാരഥി ലോഹിതദാസായിരുന്നു, പിന്നാലെ ജോസ് പല്ലിശ്ശേരി, അതിനും പിന്നാലെ ഫസഹ് സംവിധാനം ചെയ്തുകൊണ്ട് തിലകനും. സാരഥിയുടെ അലകൾ എന്ന നാടകത്തിൽ ലോഹിതദാസ് അഭിനയിച്ചിരുന്നു. സാരഥിക്കു വേണ്ടി തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകം കേരളത്തിലുണ്ടാക്കിയ ചലനം ചെറുതായിരുന്നില്ല. മറ്റൊരു സാമുദായിക വിപ്ലവം ലക്ഷ്യമാക്കിയായിരുന്നു ഫസഹ് രംഗത്തെത്തിയത്. കേരളമെമ്പാടുമുള്ള സാംസ്കാരിക ബോധത്തിന്റെ നിലാവ് വീണ തട്ടകങ്ങളിലെല്ലാം ഫസഹ് വിപ്ലവത്തിന്റെ കാഹളമൂതി. ഇന്നും ഓർക്കുമ്പോൾ ഫസഹ് ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

സത്യത്തിൽ നാടകം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ജീവിതം ഒരു നാടകമായി തോന്നുന്നതും നാടകമേ ഉലകമെന്ന് തോന്നിപ്പിച്ചതുമെല്ലാം നാടകം അത്രമേൽ മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊള്ളാൻ ഒരു കാലത്ത് തൃശ്ശൂരിന് കഴിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാടകവുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയോ സംഘമോ ആരംഭിച്ചാൽ മതി, അതൊരു വലിയ ആൾക്കൂട്ടമായി മാറിയിരുന്ന ചരിത്രം ഒരുപാട് പിന്നിലായിരുന്നില്ല. ആളുകൾ കൂട്ടം കൂട്ടമായി നാടകം കാണാൻ മാത്രമായിരുന്നില്ല, നാടകം കൂടാനും ഒത്തുചേർന്നിരുന്നു. അത്രയ്ക്ക് ഹൃദയപൂർവം അവർ നാടകത്തെ നെഞ്ചോട് ചേർത്തു. അവരുടെ ഇഷ്ടത്തെ കേരളവും ചേർത്തു പിടിച്ചു. ആ കൂട്ടുകൂടൽ ഇഷ്ടം, അത്രമേലിഷ്ടം.

സി എൽ ജോസിന്റെ നാടകത്തട്ടകവും തൃശൂരായിരുന്നു. അമച്വർ നാടകരംഗത്തെ ചക്രവർത്തിയായിരുന്നു സി എൽ ജോസ്. തൃശൂർ പ്രതിഭാസംഗമം തിയേറ്റേഴ്സിന്റെ ആത്മയുദ്ധം എന്ന നാടകം, അതിനൊരു പ്രത്യേകതയുണ്ട്. അമച്വർ നാടകത്തിൽ നിന്നു മാറി സി എൽ ജോസ് സംവിധാനം ചെയ്ത ഒരേയൊരു പ്രൊഫഷണൽ നാടകമായിരുന്നു ആത്മയുദ്ധം. അത് പക്ഷേ സി എൽ ജോസിന് ഒരു ആത്മയുദ്ധം തന്നെയായിരുന്നു. പിന്നീട് ഒരു പ്രൊഫഷണൽ നാടകം ചെയ്യാൻ ജോസ് തയ്യാറായില്ല. എന്നാൽ കേരളക്കര ആത്മയുദ്ധത്തെ തള്ളിക്കളഞ്ഞില്ല. അത് ജനഹൃദയങ്ങളിൽ ചിന്തകളുടെ ആത്മയുദ്ധം തന്നെയുണ്ടാക്കി. തൃശൂരിൻ്റെ ഹൃദയങ്ങളിൽ തായമ്പകയുടെ താളം പകർന്ന നാടകം ആത്മയുദ്ധം. ഇഷ്ടം, അത്രമേലിഷ്ടം.

ആര്യ പ്രതിഭാസംഗമം, കലാസദൻ, ഹിറ്റ്സ് ഇന്റർനാഷണൽ, രംഗപ്രഭാത്, തിയേറ്റർ ക്ലബ്, ബ്രിന്നറാർട്സ്, അങ്ങനെ എത്രയോ നാടക കമ്പനികൾ, എല്ലാം തൃശൂരിൻ്റെ മണ്ണിൽ വിളഞ്ഞത്. തൃശൂരിൻ്റെ സാംസ്കാരിക ഭൂമികയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത, മറക്കാൻ പാടില്ലാത്ത ദമ്പതികളാണ് കലാലയം രാധയും ജോസ് പായമ്മലും. അവർ വളർത്തി വലുതാക്കിയ ബ്രിന്നർ ആർട്സ് തൃശൂർ റൗണ്ടിൽ മാത്രമല്ല കേരളമെമ്പാടും കലയുടെ തീവണ്ടി ഓടിച്ചു എന്ന് വേണം പറയാൻ. കേരള നാടക ചരിത്രത്തിൽ ഈ ദമ്പതികൾക്കുള്ള പ്രാധാന്യം ചെറുതല്ല. ബ്രിന്നറിൻ്റെ ജ്യോതിർഗമയ ഒരു അമച്ചർ നാടകം തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ ഒരു അമച്ചർ നാടകം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ജി ശങ്കരപ്പിള്ള നാടകങ്ങൾ ഉണ്ടാക്കിയ തൃശൂർ, വി ടിയും എം ആർ ബിയും നാടകങ്ങൾ സൃഷ്ടിച്ച തൃശൂർ, പ്രേംജി നാടകമുരുവം ചെയ്യിപ്പിച്ച തൃശൂർ. തൃശൂർ എല്ലാം കൊണ്ടും ഒരു നാടകശാലയായിരുന്നു. തൃശൂരിനെ അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക നഗരമാക്കിയതിനു പിന്നിൽ നാടകങ്ങളാണ് കൂടുതലും പങ്കുവഹിച്ചത്. തൃശിവപേരൂർ എന്ന തൃശൂർ, മലയാളിയുടെ സാംസ്കാരിക തലസ്ഥാനം, ഇഷ്ടം അത്രമേലിഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. രാത്രി വർത്തമാനങ്ങളുടെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. കുട്ടിക്കാലത്ത് അച്ഛനോടും അമ്മയോടുമൊക്കെ ഏറ്റവും കൂടുതൽ വർത്തമാനം പറഞ്ഞിരുന്ന രാത്രികാലങ്ങളിൽ തന്നെയാണ്. ഉറങ്ങാൻ ഏറെ നേരമെടുക്കും, അന്നും അതെ ഇന്നും അതെ. പുറത്ത് യാത്രകൾ ചെയ്യുമ്പോഴും രാത്രികളിൽ അധികം ഉറങ്ങാൻ തോന്നില്ല. രാവൊടുങ്ങുവോളം കൂട്ടുകാരുമൊത്ത് വർത്തമാനം പറഞ്ഞ എത്രയോ രാത്രികളുണ്ട്. ഹോസ്റ്റലിൻ്റെ രാവുകളെ പകലുകളാക്കിയ സൗഹൃദങ്ങൾ. എന്നാലും മറക്കാതെ മനസ്സിൽ നിൽക്കുന്ന ഒരു രാത്രി ഹംപിയിലെ രാത്രിയാണ്. ഹംപിയും മറക്കാനാവില്ല. കർണാടകയിൽ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ചെറിയ ഗ്രാമമാണ് ഹംപി. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ ബ്രഹ്മപുത്രയും തുംഗഭദ്രയും പഠിക്കുമ്പോഴൊരിക്കലും അതിങ്ങനെ നേരിട്ട് കാണാനാകുമെന്ന് ചിന്തിച്ചിട്ടേയില്ല. ഇതിപ്പോൾ ദേ ഇവിടെ തൊട്ടടുത്ത് തുംഗഭദ്ര ഹംപി വിജയനഗരം. വിജയനഗര രാജവംശമാണ് പ്രൗഢോജ്വലമായ തലസ്ഥാനം പണിതത്, വിജയനഗരം എന്ന് പേരിട്ടത്. വിദ്യാനഗരം എന്നും ഇതിന് പേരുണ്ടത്രേ. വിദ്യയും വിജയവും അല്ലേ, തമ്മിലൊരു ബന്ധമുണ്ട് ജീവിതത്തിൽ. നിരവധി ഗ്രാമങ്ങളെ ഉൾക്കൊണ്ട് വിസ്തൃതമായി കിടക്കുന്ന വിജയനഗരം, അതിൽ പ്രാധാന്യം ഹംപിക്ക് തന്നെ. വിജയനഗരത്തിൻ്റെ സ്മാരകങ്ങൾ ഹംപിയിലും കമലപുരത്തും കാണാനാകും. ചരിത്രത്തിൻ്റെ നിശ്ചലമായി പോയ ഹൃദയങ്ങളിലൂടെയുള്ള യാത്ര, എങ്കിലും ചലനാത്മകവും കൗതുകപരവുമായ സഞ്ചാരങ്ങൾ. ഹംപി ലോക പൈതൃക കേന്ദ്രമാണ്. പരുക്കൻ പാറക്കെട്ടുകളുടെ പശ്ചാത്തലത്തിലുള്ള അതിമനോഹരമായ ക്ഷേത്രങ്ങൾ ഹംപിയിലെ നയനാനന്ദകരമായ കാഴ്ചയാണ്. ഇന്ത്യ കാണണം, അതിൽ ഹംപി കാണാതിരിക്കരുത്. സുഖമുള്ള കാഴ്ച.

മദൻ കാമദേവ് എന്ന് കേട്ടിട്ടുണ്ടോ? അസമിലാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ് മദൻ കാമദേവ്. ബ്രഹ്മപുത്ര അസമിലെത്തുമ്പോൾ അത് ലൗഹിത്യായിരുന്നു. അതിനരികിൽ ഗോഹത്തിയിൽ നിന്നും അധികം അകലെയല്ലാതെ കാമരൂപ് ജില്ലയിലാണ് മദൻ കാമദേവ് സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു ഗവേഷകർ ഇവിടെ നിന്ന് വിശദമായ 3 ശിലാമാതൃകകൾ കണ്ടെത്തിയിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുകൾത്തട്ട്, താഴികക്കുടത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ക്ഷേത്രം എന്തുകൊണ്ടാവും അനേകം കഷണങ്ങളായി ചിതറിപ്പോയത്? ഭൂകമ്പത്തിൻ്റെ ഫലമായിരിക്കുമോ? യുദ്ധത്തിൻ്റെ കെടുതികളായിരിക്കുമോ? അറിഞ്ഞുകൂടാ. ചരിത്രം മാത്രമാണ് സാക്ഷി.

സിയുകി എന്നത് ഒരു പുസ്തകമാണ്. ഹുയാൻസാങ് ആണ് അത് എഴുതിയത്. ഇന്ത്യയിലെ 14 വർഷക്കാലത്തെ സഞ്ചാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ആ പുസ്തകം. അതിലേറ്റവും പ്രധാന പ്രതിപാദ്യം നാളന്ദ സർവകലാശാലയെക്കുറിച്ചാണ്. ഒരു സന്യാസി മഠവും ബുദ്ധ സർവകലാശാലയുമായിരുന്നു നാളന്ദ. തത്വശാസ്ത്രവും യുക്തിശാസ്ത്രവും വ്യാകരണവും വൈദ്യവും വേദങ്ങളും പഠിപ്പിച്ചിരുന്ന ഇടം. നാളന്ദയിലെ സന്യാസി മഠങ്ങൾ കർക്കശമായ നിയമങ്ങൾ പാലിച്ചിരുന്നു. പുരാതന നാളന്ദയുടെ അവശിഷ്ടങ്ങൾ ബീഹാറിലെ ബർഗോൺ ഗ്രാമത്തിനടുത്താണ്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ നാളന്ദയുടെ ഒരു ഭാഗത്താണ് ബുദ്ധക്ഷേത്രങ്ങളുടെ നിര, മറുഭാഗത്ത് സന്യാസിമാർ താമസിച്ച മഠങ്ങളുടെ നിര. രണ്ടിനുമിടയിലായി ഒരു തുറന്ന സ്ഥലം. പുരാതന ഇന്ത്യയിലെ ഒരു വലിയ ബുദ്ധ സന്യാസി മഠത്തിലെ സന്യാസിമാരുടെ ജീവിതത്തെക്കുറിച്ച് നാളന്ദയിലെ അവശിഷ്ടങ്ങൾ നമ്മളോട് ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാണണം നടന്ന്.

അമരാവതി കേൾക്കാൻ എന്ത് സുഖമുള്ള ഒരു വാക്കാണ് അല്ലേ? അമരാവതി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദീതീരത്താണ്. അമരാവതി ബുദ്ധസ്തൂപമാണ് അമരാവതിയെ ശ്രദ്ധേയമാക്കുന്നത്. ധരണിക്കോട്ടയുടെ തൊട്ടടുത്താണ് അമരാവതി കേന്ദ്രം. അമരാവതി സ്തൂപവും സന്യാസിമഠവും 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്ന് കരുതുന്നു. അമരാവതിയിൽ പക്ഷേ ഇന്നുള്ളത് ഒരു ചെറിയ മൺകൂനയും അവിടെവിടെ ചിതറിക്കിടക്കുന്ന കല്ലുപാളികളുമാണ്. പുരാവസ്തു ഗവേഷകർ ഉത്ഖനനം ചെയ്ത് കണ്ടുപിടിച്ച കല്ലുകൾ പലതും ഇന്ത്യക്ക് പുറത്തുള്ള മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ചില പുരാവസ്തു കേന്ദ്രങ്ങൾ കണ്ടെത്തുമ്പോൾ ജനങ്ങളവ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കും. എന്നാൽ ചിലപ്പോൾ ചിലത് കണ്ടെത്തുന്നത് അതിൻ്റെ നാശത്തിലേക്കാവും നയിക്കുക. അമരാവതിയിൽ അതാണ് സംഭവം.

ഡെറാഡൂണിൽ നിന്നും ഉത്തരാഞ്ചലിലെ ചക്രത ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കുന്നുകളുടെ അടുത്തായി ഒരു ഗ്രാമം കടക്കേണ്ടതായി വരും. കൽസി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. പ്രധാന റോഡിൽ കുറേ കടകളുണ്ട്. വഴിയാത്രക്കാർക്ക് അവർ പറഞ്ഞു തരും പഴയ പാറ എവിടെയാണെന്ന്. അത് കാണാനുള്ള യാത്ര. യമുനാ നദിയുടെ തീരത്തുകൂടി വേണം പോകാൻ. നദിക്ക് പുറകിൽ മാനം മുട്ടുന്ന പർവ്വതങ്ങൾ, എന്തൊരു കാഴ്ചയാണത്! നദിക്കടുത്ത് കെട്ടിയടച്ചൊരു ഷെഡുണ്ട്. ഷെഡിനകത്ത് വലിയൊരു പാറ. പാറയുടെ മുകളിൽ നിരവധി എഴുത്തുകൾ. ഒന്നും വായിക്കാനറിയില്ല. പ്രാകൃത ഭാഷയിൽ കൊത്തിവെച്ച ലിഖിതങ്ങളെ ബ്രഹ്മി എന്നാണ് അറിയപ്പെടുന്നത്. BC 269 മുതൽ 232 വരെയുള്ള ഭരണം നടത്തിയ മൗര്യ ചക്രവർത്തിയായ അശോകൻ്റെ 14 ലിഖിതങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത് അത്രേ. അശോകൻ്റെ ലിഖിതങ്ങൾ കൊത്തിവെച്ച കൽസിയിലെ കൂറ്റൻ പാറ സത്യത്തിൽ ഒരു കാഴ്ച തന്നെയാണ്. കൺമുന്നിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല. രസകരമായ ഒരു കാര്യം കൂടിയുണ്ട് അവിടെ. യമുനയുടെ ഒരു കരയിൽ അശോകൻ്റെ സമാധാനത്തിൻ്റെയും കരുണയുടെയും സന്ദേശം കൊത്തിവെച്ച കൽസി, യമുനയുടെ മറുകരയിൽ ശിലാവർമ്മൻ തൻ്റെ സൈനിക വിജയങ്ങൾ ആഘോഷിച്ച ജഗദ്ഗ്രാമം. അതിലിനി ഒരു കാര്യം കൂടിയുണ്ട്. ശാന്തിധർമ്മങ്ങൾ വ്യാപരിപ്പിച്ച അശോകൻ ഇന്നും വിഖ്യാതനാണ്. എന്നാൽ യുദ്ധവിജയങ്ങൾ കൊത്തിവെച്ച ശിലാവർമ്മനെക്കുറിച്ച് അധികം ആരും കേട്ടിട്ടില്ല തന്നെ. നല്ലതേ നിലനിൽക്കൂ, അതുമാത്രമേ കാലാതിവർത്തിയായിരിക്കും.

പോണ്ടിച്ചേരിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് അരികമേട്. അരിയാകുപ്പം നദി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നതിന് തൊട്ടു മുമ്പ് വലതുഭാഗത്തായാണ് അരികമേട് സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടംപോലെ പുരാവസ്തുക്കൾ കണ്ടെത്തിയ ഇടമാണ് അരികമേട്. കണ്ടെത്തിയതിൽ പലതും ഇന്ത്യൻ നിർമ്മിതമാണ്, എന്നാൽ യൂറോപ്യൻ മാതൃകയിലുള്ളവയും കണ്ടെത്തിയിട്ടുണ്ട്. ടെറ സിഗില്ലാറ്റ, ആംഫോറ എന്നീ ഭരണികൾ അതിനുദാഹരണമാണ്. യവനന്മാരുടെ കേളിവിഹാരമായിരുന്നു അരികമേട് എന്ന് ഗവേഷകർ കരുതുന്നു. അരികമേടിൽ കണ്ടെത്തിയ വസ്തുക്കൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ അതോ അവർ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ചതാണോ എന്ന് ഇന്നും ഗവേഷകർക്ക് സന്ദേഹമാണ്.

ഒറീസയിൽ ഒരു ഗ്രാമം, ശിശുപാൽഗഡ് എന്നാണ് അതിൻ്റെ പേര്. ഭുവനേശ്വറിൽ നിന്നും അത്ര ദൂരെയൊന്നുമല്ല, എന്നാൽ ഭുവനേശ്വറിലുമല്ല. പുരാവസ്തു ഗവേഷകർക്ക് പ്രിയപ്പെട്ട ഇടമാണിത്. അവർ പറയുന്നത് ശിശുപാൽഗഡ് ഒരു വലിയ പട്ടണമായിരുന്നു എന്നാണ്. ഒരുപക്ഷെ അതൊരു രാജവംശത്തിൻ്റെ തലസ്ഥാനമോ പ്രവിശ്യയുടെ ആസ്ഥാനമോ ആയിരിക്കാം. എന്നാൽ ഏതു രാജവംശമാണെന്നോ ആരുടെ ആസ്ഥാനമാണെന്നോ യാതൊരു അറിവുമില്ല. അജ്ഞാതമാണ് കാര്യങ്ങളെങ്കിലും ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കുറേ തൂണുകൾ ശിശുപാൽഗഡിൽ തലയുയർത്തി നിൽക്കുന്നു. ഇന്നും ഇനി അങ്ങോട്ടും അവ തലയുയർത്തി തന്നെ നിൽക്കും. ഇന്ത്യ കാണണം, അതൊരു കാഴ്ചയാണ്.

ഗംഗാനദിയുടെ തുരുത്തിലാണ് ചന്ദ്രകേതു ഗഡ്. ബംഗാളിലെ പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നിൻ്റെ കേന്ദ്രമാണത്. പൗരാണിക ഗ്രീക്ക് റോമൻ എഴുത്തുകാർ ഗംഗാരിദെ എന്ന് വിളിച്ചത് ചന്ദ്രകേതു ഗഡിനെ ആയിരിക്കും. ഏതോ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചന്ദ്രകേതു ഗഡ് എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഏതു രാജവംശം, ഏതു രാജാവ്? അറിയില്ല തന്നെ. എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഇടം 100 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പേരായിരുന്നിരിക്കാം. അതിനായിരം വർഷം മുമ്പും ഇവിടെ ഈ സ്ഥലമുണ്ട്, ആളുകളുമുണ്ട്. അവരൊക്കെ കടന്നുപോയി, നമ്മളും കടന്നുപോകും. പുതിയ ആളുകൾ വരും, പുതിയ പേരുകളുണ്ടാകും. അതാണ് സത്യം. എല്ലാം കടന്നുപോകും, സങ്കടവും സന്തോഷവും എല്ലാം. ഒന്നും ശാശ്വതമല്ല, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം.

ദ്വാരക പ്രളയത്തിലാണ്ടുപോകും. അതിനു മുമ്പ് സ്ത്രീകളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണം. അർജുനനോട് കൃഷ്ണൻ്റെ അർത്ഥനയായിരുന്നു അത്. പറഞ്ഞതുപോലെ ദ്വാരകയെ കടൽ വിഴുങ്ങി. അർജുനൻ സ്ത്രീകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. കാട്ടാളന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. ചരിത്രമാണോ ഐതിഹ്യമാണോ എന്ന് നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദ്വാരകയെ കടലെടുത്തു. ദ്വാരക ഒരിക്കലൊരു മഹാനഗരമായിരുന്നു. വെള്ളത്തിലാണ്ടുപോയ ഒരു തുറമുഖ നഗരമായിരുന്നു ദ്വാരക എന്ന് സമുദ്ര പുരാവസ്തു ഗവേഷകർ പറയുന്നു. ഈ പുരാതന തുറമുഖ നഗരത്തെ സംരക്ഷിച്ച ചുറ്റുമതിൽ കോട്ടയുടെ ശേഷിപ്പുകൾ കടലിനടിയിലുണ്ട്. വീടുകളുടെ അവശിഷ്ടങ്ങൾ ഗവേഷകർക്ക് കണ്ടെത്താനായി. കൽപ്രതിമകളും. BC 200 മുതൽ ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു. അതിൽ കൃഷ്ണനും ബലരാമനും ഉണ്ടായിരുന്നുവോ? അർജുനനും മറ്റു പാണ്ഡവരും കൗരവരും ഉണ്ടായിരുന്നുവോ? അറിഞ്ഞുകൂടാ. ഒരു പാട്ട് കേൾക്കും.

കാലങ്ങൾക്കപ്പുറം ഭൂതകാലത്തിൻ്റെ നിഗൂഢതകൾ, എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര പട്ടണങ്ങൾ, നഗരങ്ങൾ, എല്ലാറ്റിനും സാക്ഷിയായി നദികളും കടലുകളും. നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. വയലാറിൻ്റെ വരികൾ എത്ര ശരി അല്ലേ? നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ,

സുഖദമേ രാത്രിയിൽ നിന്ന് വിട പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിന് ശുഭരാത്രി നേരാനുള്ള സമയമായിരിക്കുന്നു. ഇന്നത്തെ ദിവസം എത്രത്തോളം സുന്ദരമായിരുന്നു. കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കില്ലല്ലോ അല്ലേ? എല്ലാം വിഷമകരവുമായിരിക്കില്ലല്ലോ. എന്തായാലും ഇന്നത്തെ ദിവസവും കടന്നു പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, സുഖദമേ രാത്രിയിൽ സംസാരിക്കാൻ വന്നിരുന്നപ്പോൾ ഇന്ത്യയെക്കുറിച്ചാണ് ഓർമ്മ വന്നത്, ഹോസ്റ്റലിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്, ഒരുമിച്ച് സുഹൃത്തുക്കളോടൊപ്പം ഇന്ത്യ കാണാൻ പോയതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഓരോരോ നദികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ പറയാൻ തോന്നിയത്. സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലേ ഉന്മേഷത്തോടെ ഉണരാനാവും. ഉന്മേഷത്തോടെ ഉണർന്നാലേ കർമ്മനിരതമായി ഒരു പകലിനെ സാർത്ഥകമാക്കാനാവും. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം. സുഖദമേ രാത്രിയിൽ നിന്ന് ഇന്ന് സ്നേഹപൂർവ്വം വിട പറയുന്നു. ശുഭരാത്രി നേരുന്നു. സ്നേഹം, സന്തോഷം. ഒപ്പമുണ്ടായിരുന്നത് സ്വന്തം.